നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 2ാം തീയതി, 2026 മെയ് മാസം 16ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:30. ആകാശവാണി FM റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, സുപ്രഭാതം, റെയിൻബോ വാർത്തകൾ. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിമിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുകയും ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ എൻടിഎയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. വ്യാഴാഴ്ച വരെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ വിലാസവും പരീക്ഷാ കേന്ദ്രങ്ങളുടെ തിരഞ്ഞെടുപ്പും പുതുക്കാമെന്നും എൻടിഎ അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനായി ഇന്നും യുഡിഎഫ് നേതൃയോഗം ചേരും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ എത്തിയത്. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവർ 90 റൺസിന് തകർത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

0: ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബെഡ് കോഫിയുടെ മറ്റൊരു അധ്യായം ആസ് യൂഷ്വൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് തുടങ്ങിക്കളയാം. ഓക്കെ, സോ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ സ്വാഗതം പറയുന്നു ഇന്നത്തെ ഈ ഷോയിലേക്ക്. ഇന്നും നമ്മളൊരു ചോദ്യത്തിലൂടെയാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത്. ഈ ചോദ്യശരം നേരെ പോകുന്നത് പേരൻസിലേക്കാണ്, അച്ഛനമ്മമാരിലേക്ക്. കുട്ടികൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കൊടുക്കുന്നത്, അതോ ബാക്കി വന്ന സംഗതികളാണോ? ക്ലിയർ ആയില്ലെങ്കിൽ ദാ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതുപോലെ ഊർജവും മറ്റെല്ലാ സംഗതികളും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷമാണോ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്? ആർ യു ഗിവിംഗ് യുവർ കിഡ്സ് ദ ബെസ്റ്റ് ഓഫ് യു, ഓർ ആർ ദേ ജസ്റ്റ് ഗെറ്റിംഗ് യുവർ ലെഫ്റ്റ് ഓവേഴ്സ്? ചോദ്യത്തിൻ്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ ആ രീതി മാറ്റേണ്ട സമയം അതിക്രമിച്ചു കേട്ടോ. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന ചിന്തയാണെങ്കിലേ ആ ശൈലി കുട്ടികളിൽ ഉണ്ടാക്കുന്ന തോന്നൽ എന്തായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കണം. അവർക്ക് പ്രാധാന്യമില്ല, നിങ്ങളുടെ മുൻഗണനകളിൽ അവരുടെ കാര്യങ്ങൾ പിന്നിലാണ് എന്നല്ലേ അവർക്ക് തോന്നുക? അതുപോലെ എല്ലാ എനർജിയും പോയി ക്ഷീണിച്ചിരിക്കുമ്പോൾ മാത്രം കുട്ടികളോട് ഇടപഴകാനിരുന്നാലും ഇതുതന്നെയാണ് അവസ്ഥ. ഒരു ചെറിയ സംഗതിയിൽ പോലും ദേഷ്യം വരുന്ന കണ്ടീഷനായിരിക്കും അത്. അങ്ങനെയുള്ള ഒരാളോട് സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് കുട്ടികളും. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായൊരു കാര്യമാണെങ്കിലും കുട്ടികളുടെ വളർച്ചയിലും കുടുംബ ബന്ധങ്ങളിലും ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. അതുകൊണ്ട് ഒരിക്കലും വിട്ടുകളയണ്ട കേട്ടോ. കേട്ടുകൊണ്ടിരുന്നുള്ളൂ റെയിൻബോയുടെ പെറ്റ് കോഫി 7 മണിവരെ വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: never disappear so long as thoughts of resentment are cherished in the mind. Anger will disappear just as soon as thoughts of resentment are forgotten. അമർഷം, നീരസം അല്ലെങ്കിൽ വെറുപ്പ്, ഈ വികാരം മനസ്സിൽ ഉള്ളിടത്തോളം ദേഷ്യം എന്നത് ഒരിക്കലും വിട്ടുപോകില്ല, അപ്രത്യക്ഷമാകില്ല. എന്നാൽ ജസ്റ്റ് ആസ് സൂൺ ആസ് തോട്ട്സ് ഓഫ് റിസെന്റ്മെന്റ് ആർ ഫോർഗോട്ടൺ. അമർഷം, നീരസം അല്ലെങ്കിൽ വെറുപ്പ്, ഈ വികാരം മനസ്സിൽ ഉള്ളിടത്തോളം ദേഷ്യം എന്നത് ഒരിക്കലും വിട്ടുപോകില്ല, അപ്രത്യക്ഷമാകില്ല. എന്നാൽ അനിഷ്ടവും വിരോധവുമൊക്കെ എപ്പോൾ മനസ്സിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നുവോ അപ്പോൾ തന്നെ ദേഷ്യവും അപ്രത്യക്ഷമാകും. പ്രശസ്ത ഇംഗ്ലീഷ് കവിയും സാഹിത്യ നിരൂപകനും പരിഭാഷകനും നാടകരചയിതാവുമായ ജോൺ ഡ്രൈഡനാണ് ദേഷ്യം എങ്ങനെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എന്നതിനെപ്പറ്റി ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ റിസ്റ്റോറേഷൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ സാഹിത്യകാരനായിരുന്നു 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡ്രൈഡൻ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ഡ്രൈഡൻ്റെ കാലഘട്ടം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ദ ഇന്ത്യൻ എംപറർ, ഓൾ ഫോർ ലവ്, ദ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ്, ദ വൈൽഡ് ഗാലന്റ്, ദ സെക്യുലർ മാസ്ക്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കൃതികളാണ്. ബിറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് ഈ വിവരങ്ങളുമായി എത്തിയത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: ടേൺ ഓഫ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

മൗനം സ്വരമാ എൻ പൊൻവീണയിൽ, സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ.

0: സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.
1: പ്രിയപ്പെട്ടവരുടെ പ്രഭാതങ്ങൾക്ക് കൂട്ടായി ഇത് ബെഡ് കോഫിയാണ്. ഓൺ യുവർ ഫേവറേറ്റ് മ്യൂസിക് സ്റ്റേഷൻ റെയിൻബോ എഫ് എം 107.5. കവി, തത്വചിന്തകൻ, ആധ്യാത്മിക ഗുരു എന്നീ നിലകളിലെല്ലാം വളരെ ആരാധിക്കപ്പെടുന്ന മഹാത്മാവ് കബീർദാസ്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ച ഹിന്ദി ക്ലാസ്സുകളിലേക്കൊന്ന് ഓർമ്മകളെ തിരിച്ചു വെച്ച് നോക്കൂ. കബീർ കെ ദോഹെ പഠിച്ചത് ഓർമ്മ വരുന്നുണ്ടോ? കബീർദാസ് 1398 ജനിച്ച് 100+ വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. കൃത്യമായ ഒരു കണക്ക് ലഭ്യമല്ല കേട്ടോ. ഓക്കെ, ഔപചാരിക വിദ്യാഭ്യാസമൊന്നും നേടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ ആഴമുള്ളതായിരുന്നു. അതുപോലെ നമ്മൾ പഠിച്ച ആ കവിതാശകലങ്ങൾ, അവ ഭക്തി സാന്ദ്രവുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നോക്കുമ്പോൾ തൊഴിൽപരമായി അദ്ദേഹം ഒരു നെയ്ത്തുകാരനായിരുന്നു. നൂൽ നൂറ്റ് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നതിൽ ഒരു പ്രത്യേക ആനന്ദം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. നെയ്തെടുത്ത വസ്ത്രങ്ങൾ വളരെ ന്യായമായ വിലക്കാണ് വിപണിയിൽ വിറ്റിരുന്നത്. അതുപോലെ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നവരോടും അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. ഓരോരുത്തർക്കും വസ്ത്രം വിൽക്കുമ്പോഴും സൂക്ഷിച്ചു ഉപയോഗിക്കണം, അലക്ഷ്യമായി ഇട്ട് ഇത് ചീത്തയാക്കരുത് എന്നൊക്കെ അവരെ ഉപദേശിക്കുമായിരുന്നു അത്രേ. കബീർദാസിൻ്റെ ആധ്യാത്മിക പ്രഭാവത്തിൽ അവർ അത് ശിരസാ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സമൂഹത്തിൽ അത്ര കണ്ട് പകിട്ടില്ലാത്ത തൊഴിലായിരുന്നു നെയ്ത്തുജോലി. എങ്കിലും കബീർ തൻ്റെ ജോലിയെ അതിയായി സ്നേഹിച്ചു. ഏറ്റവും വിശ്വസ്തതയോടെ തന്നെ ആ ജോലി ചെയ്തു. ഒട്ടേറെ ശിഷ്യന്മാരുണ്ടായിരുന്ന അദ്ദേഹം പ്രായമായിട്ടും നെയ്ത്തുജോലി മതിയാക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ ശിഷ്യന്മാരിൽ ഒരാൾ കബീർദാസിനോട് പറഞ്ഞു, നൂൽ നൂറ്റും വസ്ത്രങ്ങൾ നെയ്തും അവ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയും അങ്ങ് എത്ര നാളായി കഷ്ടപ്പെട്ടു.

0: പ്പെടുന്നു. ഇനി അങ്ങ് ജോലി ചെയ്യാതെ വിശ്രമിച്ചാലും അങ്ങയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇത് കേട്ട് കബീർ ശിഷ്യനോട് പറഞ്ഞതെന്താണെന്നോ? നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നെയ്ത്ത് എനിക്ക് ഒരു ഉപജീവന മാർഗം മാത്രമല്ല, അതെനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്, എൻ്റെ ഹരമാണ്. ഒരിക്കലും ഇതൊരു ഭാരമായി എനിക്ക് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. യെസ്, തൻ്റെ ജോലിയെ ആരാധനയായി കണ്ട കബീർ ദാസും നമ്മളിൽ പലരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? പലർക്കും ഒരു ജീവിതമാർഗം മാത്രമാണ് ജോലി. അപ്പോഴോ ജോലിയേക്കാൾ കൂടുതൽ ആത്മാർത്ഥത പണത്തോടാവാൻ ചാൻസുണ്ട്, ശരിയല്ലേ?
1: യെസ്.
0: നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഫലം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നതാണ്. സേവന രംഗങ്ങളിലെ ജോലിയാണെങ്കിൽ പ്രത്യേകിച്ചും. ജോലിയെക്കുറിച്ച് കബീറിൻ്റെ മനോഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ജോലിയിൽ കാര്യക്ഷമതയും വിശ്വസ്തതയും ഉണ്ടാകും. സോ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ കടമകളോ എത്ര ഭംഗിയായി ചെയ്യുന്നുവോ, എത്ര കണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നുവോ, അതനുസരിച്ചായിരിക്കും നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം സന്തോഷപൂർണമാവുക എന്നത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമുക്കൊരു സോങ് ബ്രേക്ക് എടുക്കാം. Stay tuned for more from Pet Coffee.

0: You are listening to Rainbow FM 110.5, musically yours.
1: ഒരു പുതിയ സുഹൃത്തിന് എന്ന പോലെ ഭാവിയെ സ്വാഗതം ചെയ്യാൻ കഴിയാറുണ്ടോ? ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകണമെങ്കിലേ ഭാവിയെക്കുറിച്ച് നല്ല ചിന്തകൾ തന്നെ വേണം, പോസിറ്റീവായ ചിന്തകൾ വേണം. ഏറ്റവും മികച്ച ഗാനങ്ങൾ ഇനിയും പാടാത്തവയാണ് എന്ന് പറയുന്നത് പോലെ ഇനി വരുന്നത് കൂടുതൽ മെച്ചമാകും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പ്രിയപ്പെട്ടവർക്കൊപ്പം ഇത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്.

ഹൂബർട്ട് ഹംഫ്രി എന്നൊരു പ്രശസ്തനായ സാമൂഹ്യ പ്രവർത്തകനുണ്ടായിരുന്നു. ജീവിതത്തെപ്പറ്റി ഒരിക്കലും മങ്ങാത്ത ഉത്സാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഒരിക്കൽ അദ്ദേഹം ഗുഡ് ഓൾഡ് ഡേയ്സ്, കഴിഞ്ഞുപോയ ആ നല്ല ദിനങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പോയ സംഭവങ്ങളെപ്പറ്റിയോ സമയങ്ങളെപ്പറ്റിയോ പറയാറില്ലേ, ആ ഒരു വാചകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആ ദിനങ്ങൾ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ അത്രയ്ക്കങ്ങ് മികച്ചതൊന്നും ആയിരിക്കണമെന്നില്ല, ഇന്നത്തെ ഈ ദിവസമായേക്കാം അതിലും നല്ലത്. ചിന്തിച്ചു നോക്കൂ, ഇനി നാളെ വരാൻ പോകുന്നതോ ഇതിലും മികച്ച ദിവസങ്ങളായിരിക്കാം. Our greatest songs are still unsung. എന്തൊരു സ്പിരിറ്റാണല്ലേ. അങ്ങനെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? പോസിറ്റീവായ പ്രതീക്ഷകൾ, അതാണ് സംഗതി. എന്നോ കണ്ട ദാ ഈ പരസ്യത്തേക്കാൾ നല്ല ഫീലല്ലേ ഈ പോസിറ്റീവ് തിങ്കിങ് തരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. പരസ്യം ഇങ്ങനെയാണ്, ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ, അതിന് ക്യാപ്ഷനായിട്ട് ഈ വാചകം, റിട്ടയർമെൻറ്റിന് ഇനി 22,000 ദിവസങ്ങൾ മാത്രം. ഇത് കാണുമ്പോൾ നമുക്ക് ഭാവിയെക്കുറിച്ച് തോന്നുക, എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല, മോശമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ടെൻഷനും ആശങ്കയും ഒക്കെ ആവാം അല്ലേ. സോ ഭാവിയെപ്പറ്റി നല്ലതായി തന്നെ ചിന്തിക്കുന്നതല്ലേ നല്ലത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. യെസ്, ഭാവിയോട് ചങ്ങാത്തം കൂടുക. നമ്മുടെ ബാക്കിയുള്ള ജീവിതം അവിടെയല്ലേ, വരാൻ പോകുന്ന ജീവിതം അവിടെയല്ലേ. ഓക്കെ, 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമാണിയായ ഒരു വ്യക്തിയുടെ കഥ കൂടി ഒന്ന് കേട്ടോളൂ. ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തന മേൽനോട്ടം പുള്ളിക്കാരൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ ആള് സ്കൂൾ സന്ദർശിക്കും. സ്കൂളിൻ്റെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തും. ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ പ്രമാണി, വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളായിരുന്നു. ഭാവിയെപ്പറ്റിയൊന്നും യാതൊരു ശുഭപ്രതീക്ഷയുമില്ല. ഒരു തവണ ഇദ്ദേഹം സ്കൂൾ സന്ദർശിച്ച സമയത്ത് പ്രസിഡന്റുമായി സംസാരിക്കുന്നതിനിടയിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു കമൻ്റ് പറഞ്ഞു, കണ്ടുപിടിക്കേണ്ട സംഗതികളെല്ലാം മനുഷ്യർ കണ്ടെത്തി കഴിഞ്ഞു, ഇനി കൂടുതലായൊന്നും കണ്ടുപിടിക്കാനില്ല. ഇത് നടന്നത് 1870-കളിലാണ് കേട്ടോ. പക്ഷേ സ്കൂളിൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഇതിനോട് ഒട്ടും യോജിച്ചില്ല. വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആള് പറഞ്ഞു, ഇല്ല, ലോകം ഇനിയും ഏറെ മുന്നോട്ടു പോകും. താങ്കൾ നോക്കിക്കോളൂ, 50 വർഷത്തിനുള്ളിൽ മനുഷ്യർ പക്ഷികളെ പോലെ പറക്കാനുള്ള വഴി കണ്ടുപിടിക്കും. ഈ പറഞ്ഞത് ആ പ്രമാണിക്ക് ഒട്ടും ഇഷ്ടമായില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ പുള്ളിക്കാരൻ പറഞ്ഞു, പറക്കൽ എന്നത് പക്ഷികൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ വെറുതെ ഈശ്വരനിന്ദ കാണിക്കരുത് കേട്ടോ. ഈ പ്രസിഡന്റിനുണ്ടല്ലോ 2 കുട്ടികളുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. വളരെ ഉത്സാഹികളായ, ഊർജ്ജസ്വലരായ 2 ആൺകുട്ടികൾ, ഓർവിലും വിൽബറും. മികച്ച പാട്ടുകൾ ഇനിയും പാടിയിട്ടില്ല, പാടാനിരിക്കുന്നതേയുള്ളൂ എന്ന ശൈലിയിൽ ചിന്തിച്ചിരുന്ന കുട്ടികളാണവർ. ഭാവിയെപ്പറ്റി ഏറെ ശുഭപ്രതീക്ഷയുണ്ടായിരുന്നവർ. കുട്ടികളുടെ പേര് കേട്ടപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. പിടികിട്ടാത്തവർക്ക് അവരുടെ സർനെയിം കൂടി പറയാം, റൈറ്റ് ബ്രദേഴ്സ്, റൈറ്റ് സഹോദരന്മാർ. ഇപ്പോൾ മനസ്സിലായല്ലോ കുട്ടികൾ ആരാണെന്ന്. യെസ്, ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആവേശഭരിതമായ പ്രതീക്ഷകൾ എവിടെയാണ് എത്തിയതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ഇന്ന് നമ്മൾ പറന്നെത്തുന്നതിൻ്റെ കാരണക്കാരാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെയും മികച്ച ദിനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചുകൂടെ നമുക്കും വരാനുള്ള ദിവസങ്ങളെ സന്തോഷത്തോടെ കാത്തിരിക്കാം. ഇന്നത്തെ ഈ പുതിയ ദിവസങ്ങൾ നല്ലത് തന്നെയാണ്, എന്നാൽ ഇതിലും മികച്ച ദിനങ്ങൾ നാളെ വരാനിരിക്കുന്നതേയുള്ളൂ. ദ ഗുഡ് ന്യൂ ഡേയ്സ് ആർ ടുഡേ ആൻഡ് ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് ടുമോറോ. ആൻഡ് ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇന്ന് ബൈ പറയുമ്പോഴും കൂട്ടനുള്ളത്. അതെന്നും കാത്തു സൂക്ഷിച്ചോളൂ കേട്ടോ. ഒപ്പം വളരെ പോസിറ്റീവായ, ശുഭപ്രതീക്ഷയുള്ള നിമിഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട് ബൈ പറഞ്ഞേക്കുവാണേ. ടേക്ക് കെയർ, മീറ്റ് യു ടുമോറോ. 107.5 FM Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതകൾ ഇപ്പോൾ കേട്ടത് മെഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം കൊച്ചി 8:15 വരെ. 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10 പാട്സാപ്പ്, 11 ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ് ഡെല്ലി റിലേ, 12 യുവർ ചോയ്സ്, ഉച്ചയ്ക്ക് 12:50 മലയാളം ന്യൂസ്, 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, വൈകിട്ട് 3 വിവിധ ഭാരതി പ്രോഗ്രാംസ്, 5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 8 പവർ പ്ലേ, 9 സാറ്റർഡേ നൈറ്റ് ഫീവർ, 11 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 22 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സ്വാഗതം. കൊച്ചിയുടെ സമയമാണ്. നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. സ്വാഗതം കൊച്ചിയിൽ നിന്ന് ഞാനുമുണ്ട് അമൃത. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ ശ്രോതാവ് തൃക്കാക്കരയിൽ നിന്ന് ശ്രീജിത്ത് ആണ് കേട്ടോ. അപ്പോൾ വാട്സാപ്പിലൂടെയാണ് അദ്ദേഹം നമുക്ക് ഗാനങ്ങൾ അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കേട്ട ഗാനം യേശുദാസ് പാടിയ ഗാനമായിരുന്നു, ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. 1969 ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം 1969 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായ കുമാരസംഭവത്തിലെ ഗാനം. രചന ONV, സംഗീതം ദേവരാജൻ, പാടിയത് P. മാധുരി.

1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തൃക്കാക്കരയിൽ നിന്നുള്ള റിംബു ശ്രോതാവ് ശ്രീജിത്ത് തെരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. 1968 ആണ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: This is Rainbow FM 107.5. Musically yours.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

1970ൽ പുറത്തിറങ്ങിയ ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിൽ യേശുദാസും വസന്തയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23:40 ആയിരിക്കുകയാണ്. കൃത്യം 7:25 FM റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. അതിനുശേഷം 7:35 സ്വാതം കൊച്ചി തുടരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് തൃക്കാക്കരയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശ്രീജിത്ത് ആണ്. അപ്പോൾ നമുക്ക് മലയാളം വാർത്തകളെ കേട്ടിട്ട് തിരിച്ചു വരാം.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യ

0: യുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേറ്റ്സൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോതൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്ന് മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ June 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും June 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SIR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക October 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ട് ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. രണ്ടാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. രണ്ടാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI गहरा तक जाएगी, किसी को इस बार बख्शा नहीं जाएगा. राधाकृष्ण कमेटी को पूरा लागू करने के बावजूद भी ये घटना हुई. CBI ने तुरंत कार्रवाई किया है. CBI इसको तह तक जाएगी. मैं और एक विषय जो मेन विषय में कहना था, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी.
1: नीट ചോദ്യ പേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യസെൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം മെയ് 26നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗ്ഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: This is Rainbow FM 107.5. Musically yours.
4: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ തൃക്കാക്കരയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശ്രീജിത്ത് തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചിട്ട് വരുന്നു. ഇനി കേൾക്കാം 1960 പുറത്തിറങ്ങിയ സീത എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനം. രചന അഭയദേവ്,

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Musically yours, FM Rainbow 107.5. Stay tuned.

ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. 1970 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ വൈദ്യുതി മുടക്കമുണ്ട്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകളിൽ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടക്കമുണ്ടാകും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ കോതാട്ട് റിസോർട്ട്, കോതാട്ട് കപ്പേള, കോരമ്പാടം, പനമറ്റം അമ്പലം, കാഞ്ഞിരക്കാട് ജെട്ടി ഇവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടക്കമുണ്ടാകും. ഏരൂർ സെക്ഷൻ പരിധിയിൽ മട്ടലിപ്പറമ്പ്, മന്ദാനം, പാലത്തിങ്കൽ ലൈൻ, മാരാന, പറമ്പാത്ത്, പാമ്പാടി താഴം ഇവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി ഭാഗികമായിട്ടായിരിക്കും മുടങ്ങുന്നത്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ PSC റോഡ്, നന്ദാനത്ത് കൊച്ചോക്ക റോഡ്, പുതിയ റോഡ് ഇവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടക്കമുണ്ടാകും. സ്വാഗതം കൊച്ചിയിൽ ഇനി കേൾക്കാം. 1969 പുറത്തിറങ്ങിയ നദി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: 1972 പുറത്തിറങ്ങിയ മിസ് മേരി എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് നമ്മുടെ അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് തൃക്കാക്കരയിൽ നിന്നുള്ള ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ.
1: ഹലോ, പറയൂ.
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്താണ് രാവിലെ നല്ല എനർജിയിലാണല്ലോ. പാട്ട്
1: രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങളെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേൾക്കും. മറ്റേ സുരേഷ് കഞ്ഞിരക്കാടിന്റെ പരിപാടി മുതൽ കേൾക്കും. ഞാനൊരു സ്കൂളിലെ സാറാണ്, അപ്പം നിങ്ങളുടെ രാവിലെ ഒരു 7:30 വരെ നിങ്ങളുടെ പരിപാടി കേൾക്കാൻ സാധിക്കുള്ളൂ.
0: അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തിരക്കാവും അല്ലേ?
1: സ്കൂളിൽ പോകാൻ തിരക്കാവും. പക്ഷേ എന്റെ വീട്ടിലെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ പരിപാടി ഫുൾ ടൈം കേൾക്കും. നമ്മളിപ്പോ കാറിൽ എവിടെങ്കിലും പോവാണെങ്കിൽ തന്നെ ഈ ചാനലെ
0: വെക്കുക.
1: അതായത് കുറച്ച് ഫാസ്റ്റ് നമ്പറുള്ള മ്യൂസിക് ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. ഇങ്ങനെ മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളാണ് ഇഷ്ടം.
0: ഓക്കെ, അപ്പോ എവിടെയാണ് താങ്കൾ പഠിപ്പിക്കുന്നത്?
1: ഞാൻ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ പബ്ലിക് സ്കൂള് കാക്കനാടുള്ള ഇൻഫോ പാർക്കിന് അടുത്ത്.
0: ഓക്കെ, എത്രയിലെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നേ?
1: 11th 12th വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്.
0: ഓക്കെ, ഇപ്പൊ വെക്കേഷൻ ആണോ?
1: വെക്കേഷൻ ആണ്. അപ്പൊ ഞാനിപ്പോ 2-3 മാസം മുമ്പാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ കുട്ടികള് വെക്കേഷൻ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ അവർക്കൂടെ ഒന്ന് കേൾക്കാം, അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ അയച്ചിരുന്നത്. പക്ഷെ അവര് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ ഇത്തരം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ.
0: ആ ഹാ ഹാ, ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് ഇപ്പൊ കേൾക്കാൻ പറ്റില്ലേ?
1: എനിക്ക് തോന്നുന്നു അവര് കൊല്ലത്താണ്. ഞാൻ അവരുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നെറ്റ് വഴി കേൾക്കാൻ വേണ്ടിട്ട്.
0: ആ, നമുക്ക് ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്.
1: അല്ല, അതറിയാം, പക്ഷെ അവർക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതിന് അയച്ചു കൊടുത്തിരുന്നു കേൾക്കാനായിട്ട്.
0: ശരി,
1: നമ്മളെന്തായാലും നിങ്ങളുടെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് മറ്റേ ഇതിൽ കേൾക്കുക. പുറത്തൊക്കെ പോകുമ്പോ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന എല്ലാം ആപ്പിലൂടെ കേൾക്കുന്നത്.
0: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയന്റെ വൈഫ്, രണ്ട് കുട്ടികള്, അവരെല്ലാം കൂടെ ചേർന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾ താമസിക്കുന്ന തൃക്കാക്കര അമ്പലത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്.
0: ശരി, ഓക്കെ. അപ്പൊ തൃക്കാക്കരയിൽ ഉത്സവത്തിന്റെ സമയത്തൊക്കെ അല്ലേ? ഭയങ്കര
1: അതന്നെ തൃക്കാക്കര അമ്പലത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ആദ്യം ഉത്സവം തുടങ്ങുന്നത് തൃക്കാക്കരയിലാണ്. ഇത്തവണ ഓണത്തിന് മറ്റേ ഓഗസ്റ്റിലാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്.
0: ആ, എനിക്ക് ഡേറ്റ് അറിയില്ല. അപ്പോ എന്തായാലും അവിടെ ഒത്തിരി,
1: കാരണം നമ്മുടെ അച്ഛനും അമ്മയൊക്കെയാണ് അതിനകത്ത് ഈ ഉത്സവ കമ്പനിയിലുള്ള ആൾക്കാരാണ്.
0: ശരി ശരി. ഓക്കെ,
1: മാത്രല്ല ഈ FM ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മേനോൻ ഉണ്ണികൃഷ്ണൻ അവരെയൊക്കെ അറിയാം.
0: ഓക്കെ,
1: അവിടുത്തെ കുട്ടികളെയൊക്കെ കുറെ അവിടുത്തെ ആൾക്കാരുടെ മക്കളെയൊക്കെ ഒരുപാട് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ വലിയൊരാളാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്കൾ സിംഗിളാണോ?
1: അതെ, ഞാൻ സിംഗിൾ ആണ്, ഞങ്ങളെല്ലാം കഴിച്ചിട്ടില്ല.
0: ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണ് ഈ പാട്ടുകളൊക്കെ തെരഞ്ഞെടുത്തത്?
1: അതെ അതെ അതെ, പക്ഷെ എല്ലാരും ഒരുമിച്ചാണ് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഞാൻ കുറെ നാളായിട്ട് അയച്ചു, അപ്പൊ എപ്പോഴാ കിട്ടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞാനപ്പോ വാട്സപ്പിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ അയച്ചിരുന്നു.
0: എന്തായാലും വന്നപ്പോ സന്തോഷമായില്ലേ?
1: വന്നപ്പോ സന്തോഷമായി. മാത്രല്ല, ശ്രീകുമാരൻ തമ്പി, ദക്ഷിണമൂർത്തി അവരുടെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയാണ് കുറെ പാട്ട്.

0: അങ്ങനെ എടുത്ത്
1: തീരുമാനിക്കുന്നത്.
0: അയച്ചത്. ഓക്കെ.
1: ദക്ഷിണമൂർത്തിയുടെയും പാട്ടുകൾ അയച്ചത്.
0: പിന്നെ അപ്പൊ സൗണ്ട് കേട്ടിട്ട് പാട്ട് പാടും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാട്ട്
1: പാട്ട്
0: പാടും
1: പാട്ട് പാടുന്ന നമ്മൾ ഈ ടൂറിലൊക്കെ പോകുമ്പോൾ ചുമ്മാ അന്താക്ഷരി കളിക്കില്ലേ, അങ്ങനത്തെ കളിക്കാൻ
0: അങ്ങനെ
1: നമ്മൾ
0: പാട്ട്
1: പോകാം.
0: രണ്ടുപേരും പാടണമെന്നുണ്ടോ?
1: പാടണമെങ്കിൽ പാടാം,
0: അതെ, പാട്ട് പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടുപേരും പാടാം. രണ്ടുപേരും കേട്ടോ.
1: രണ്ടുപേരെ വളർത്തുള്ളൂ.
0: ശരി.

0: ഓക്കെ.
1: ഓക്കെ, ടൂർ പോകുമ്പോഴൊക്കെ ഇങ്ങനെയാ പാടുന്നതെങ്കിൽ, അങ്ങനെ പാട്ട് പഠിച്ചിട്ടാ പാടുന്നെങ്കിൽ എങ്ങനെയായിരിക്കാവോ പാടണേ?
0: പാട്ട്
1: ഓക്കെ
0: പഠിച്ചിട്ടില്ല അതായാലും.
1: ഓക്കെ, എന്തായാലും നല്ല നന്നായിട്ട് പാടി കേട്ടോ.
0: താങ്ക്
1: താങ്ക്
0: യു സോ
1: യു.
0: മച്ച്.
1: ഓക്കെ,
0: ശരി.
1: അപ്പൊ എന്തെങ്കിലും ഇന്നത്തെ പാട്ടുകൾ ആർക്ക് വേണ്ടിയിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയന്റെ രണ്ട് മക്കൾ, അനിയത്തിയുടെ രണ്ട് മക്കൾ, അവരുടെ ഭാര്യ, ഭർത്താവ്, അവർക്കെല്ലാവർക്കും വേണ്ടി.
1: അവരെല്ലാരും ഇരുന്ന് കേൾക്കുകയാണോ?
0: അവരെല്ലാരും ഒന്ന് കേൾക്കുന്നുണ്ട്. അനിയത്തിന്റെ മക്കള് കൊല്ലത്തായിരിക്കും. അവർ ഇത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിക്കും അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
1: ശരി, അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇനി ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഞങ്ങളുടെ പേര് പറയാതിരുന്നതെന്ന് ചോദിക്കും.
0: പറയാം. അനിയന്റെ പേര് ശ്രീകാന്ത്, അനിയന്റെ മക്കളുടെ പേര് ഞങ്ങൾ വിളിക്കുന്ന പൂമ്പാറ്റ തുമ്പി എന്നാ വിളിക്കുന്നത്.
1: രണ്ടും പക്കികള്, പൂമ്പാറ്റയും തുമ്പിയും. ശരി.
0: അതെ അതെ. പിന്നെ അനിയന്റെ വൈഫ് തുളസി, പിന്നെ അനിയത്തി, അനിയത്തിയുടെ പേര് ശ്രീലേഖ എന്നാണ്. ഹസ്ബൻഡ് പേര് മനോജ്. കുഞ്ഞുങ്ങളുടെ പേര് ദേവൂട്ടി, മാളൂട്ടി. എന്റെ പേര് പിന്നെ അത് അമ്മ അമ്മ ഇടത്തിൽ പോകണം. അമ്മയുടെ പേരെന്താ പറയാത്തെന്നാ ചോദിക്കുന്നത്.
1: അതായത്
0: അമ്മയുടെ
1: പരിഭവങ്ങൾ വരും, അത് പേര് പറഞ്ഞോ.
0: അമ്മയുടെ പേര് ഗീത, അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ.
1: ഓക്കെ, അപ്പൊ ഇത്രയും പേര് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ?
0: ഇവരെല്ലാരും വീട്ടിൽ കേൾക്കുന്നുണ്ട്.
1: അല്ല, വിട്ട് പേര് പറയാൻ വിട്ടു പോയിട്ടില്ലല്ലോ അല്ലേ ആരുടെയും?
0: ഇല്ല, ആരുടെ പേര് വിട്ടു പോയിട്ടില്ല, ആരുടെ പേര് വിട്ടു പോയിട്ടില്ല. ഇതാണ്
1: ഓക്കെ,
0: ഞങ്ങളുടെ കുടുംബം.
1: അപ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ പാട്ടുകൾ നമ്മുടെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കമൻസ് നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്വാഗതം കുച്ചി. അപ്പോൾ അതിൽ ഒരുപാട് ലിസണേഴ്സ് നല്ല ഗാനങ്ങളാണെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്തയക്കണം.
0: ആയിക്കോ ആയിക്കോ. എന്നെ വിളിച്ചതിൽ സന്തോഷം. ഇത് നല്ല പാട്ടുകൾ കേൾപ്പിച്ചു തരുന്നതിലും വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു കുടുംബം പോലാണ് റെയിൻബോ എഫ്. അതും കൂടെ സൂചിപ്പിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവർക്കും എല്ലാവരും ഓർക്കുക, ഞങ്ങളെല്ലാവരും എപ്പോഴും ഓർക്കുക കേട്ടോ.
0: ഓക്കെ ഓക്കെ. നിങ്ങൾ മറ്റേ ചങ്ങമ്പുഴ പാർക്കിലുള്ള പരിപാടിയിലൊക്കെ ഞാൻ വരാറുണ്ട്. അവിടെ
1: ഓക്കെ
0: നടത്തുള്ളൂ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു കേട്ടോ.
0: ശരി ശരി
1: ശരി എന്നാൽ, താങ്ക് യു.
0: ഓക്കെ.
1: അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് തൃക്കാക്കരയിൽ നിന്നുള്ള ശ്രീജിത്താണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ആണ് ഇന്നത്തെ ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പാട്ടുകൾ കേൾക്കാം. തുടർന്ന് അടുത്ത ഗാനം വരുന്നു, ഭക്ത കുചേൽ എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ്. രചന തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ।
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ।
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്। നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക।
4: This is Ring FM 107.5. Musically yours.

1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്. ഇനി കേൾക്കാം ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അച്ചാണി. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1979 പുറത്തിറങ്ങിയ അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 12:25 ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോൾ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. നമുക്കിനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത് നമ്മുടെ പ്രിയ ശ്രോതാവ് തൃക്കാക്കരയിൽ നിന്നും ശ്രീജിത്ത് ആയിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം മടത്തുംപടിയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഷാജു തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. ക്ഷമിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ്സ് ഇനി വരാൻ പോകുന്ന പാട്ടിൻ്റെ ക്രെഡിറ്റ്സ് ആണ്. അതായത് ലാസ്റ്റത്തെ പാട്ട് 1979 പുറത്തിറങ്ങിയ അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് MBA കോളേജായ IMT പുന്നപ്രയിൽ ഈ മാസം 20 മുതൽ നടത്തപ്പെടുന്നുണ്ട്. താൽപര്യമുള്ള അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം നേടിയവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ്: 0477226702. ഒരിക്കൽ കൂടി പറയാം: 0477226702. കോട്ടായി ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ വർഷത്തേക്ക് ട്യൂട്ടറെ നിയമിക്കുന്നു. ആൺ ട്യൂട്ടറെയാണ് നിയമിക്കുന്നത്. UP വിഭാഗത്തിൽ 5, 6, 7 ക്ലാസുകളിലേക്ക് ഓരോ ട്യൂട്ടർമാരെയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കുമാണ് നിയമനം. UP വിഭാഗത്തിൽ TTC ഹൈസ്കൂൾ വിഭാഗത്തിൽ ബിരുദവും BEd യോഗ്യത. താൽപര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യതകളുടെ പകർപ്പും സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 വൈകിട്ട് 5 മണിക്കുള്ളിൽ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547630127. ഒരിക്കൽ കൂടി പറയാം: 8547630127.

0: കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പട്ടികജാതി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ പ്രവേശനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547630128. ഒരിക്കൽ കൂടി പറയാം, 8547630128. പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യു പി വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട് കേട്ടോ. യു പി വിഭാഗത്തിന് പ്രതിമാസം 4500 രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിന് 6000 രൂപയും ഹോണറേറിയം ലഭിക്കുന്നതായിരിക്കും. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുന്നത്. അപേക്ഷകൾ ഈ മാസം 30-30 വൈകിട്ട് 5 മണിക്ക് മുമ്പ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547630069. ഒരിക്കൽ കൂടി പറയാം, 8547630069.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: Super hit songs, super hit shows, super hit entertainment. Only on Rainbow FM 107.5. Stay tuned.
0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും ആകാം, കാറിലാകാം, ഇനി ബൈക്കിലാവാം, ട്രെയിനിലാവാം, ബസ്സിലാവാം. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം, ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: അപ്പോൾ സവാരി ടൈമിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ലിസ്ണർ നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, ഫോണിൽ ശ്രദ്ധിക്കാമോ?
1: ഹലോ,
0: റേഡിയോയുടെ സൗണ്ട് കുറച്ച് വെക്കാമോ? ആരാണിത്?
1: നൗഫൽ.
0: നൗഫൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എടപ്പള്ളി.
0: നൗഫൽ.

0: യാത്രയിലാണോ?
1: യാത്രയിലാണ് രണ്ട് സൈഡാക്കിയേക്കണം.
0: ഓക്കെ, എങ്ങനെ യാത്ര ചെയ്യുന്നേ?
1: ഞാന് കാറില്,
0: എവിടുന്ന് എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുക.
0: കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് എന്താണ് വിശേഷം?
1: ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഇപ്പോ.
0: ഓക്കെ, അപ്പൊ വീട്ടില് എല്ലാരും ഉണ്ടോ കൂടെ?
1: ഇല്ലല്ലോ, ഞാൻ തടിച്ചോളൂ.
0: റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കണേ.
1: ഓക്കെ.
0: ഓക്കെ, അപ്പോൾ കല്യാണത്തിന് ഒറ്റയ്ക്കാണ് പോകുന്നത്?
1: അതെ.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?

0: ഓക്കെ, അപ്പൊ ഈ യാത്രയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: എന്റെ എന്റെ വൈഫിന്റെ പേര് സൈനബാന്നാണ്.
0: ഓക്കെ.
1: അപ്പോ ആ പാട്ട് പഴയ പാട്ടായ വലിയ ചോദിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ എന്നും എന്നും അതിന്റെ വലിയ പാട്ടില്ലേ, കാത്തിരുന്നു കാത്തിരുന്നു.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ച് തരാം വൈഫിന് വേണ്ടിട്ട്
1: ആ
0: അല്ലെ,
1: വൈഫിന്
0: സൈനബയ്ക്ക് വേണ്ടിട്ട്.
1: വൈഫിന് വേണ്ടി, സൈനബയ്ക്ക് വേണ്ടി.
0: ശരി, റെയിൻബോ കേൾക്കാറുണ്ടോ?
1: ആ പിന്നെ സ്ഥിരം കേൾക്കുന്നുണ്ട്.
0: സ്ഥിരം കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ
1: ആ ഞാൻ
0: സന്തോഷല്ലേ.
1: വാട്സപ്പിലോട്ട് മെസ്സേജ് ഒക്കെ അയച്ച് പാട്ട് ആവശ്യപ്പെടാറുണ്ട്.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും
1: ഓക്കെ ഓക്കെ,
0: സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: താങ്ക് യു,
0: അപ്പൊ വൈഫ് സൈനബയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ഗാനം നമുക്ക് കേൾക്കാം.
1: താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, താങ്ക് യു,
1: ഓക്കെ ഓക്കെ,
0: സേഫ് ജേണി കേട്ടോ. ശരി.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് നൗഫലാണ് വിളിച്ചത്. അദ്ദേഹം കോഴിക്കോട് ഒരു കല്യാണത്തിനുള്ള യാത്രയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, യാത്രയിലാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം വൈഫ് സൈനബക്ക് വേണ്ടിയിട്ടൊരു പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് റെയിൻബോയിലൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണിത്?
1: ഞാൻ കോതമംഗലം തൃക്കാര്യയുടെ നിന്ന് ഉണ്ണികൃഷ്ണനാണ്.
0: ഓക്കെ, കോതമംഗലത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണനാണ്. താങ്കൾ യാത്രയിലാണോ?
1: യാത്രയില്ല, ഞങ്ങൾ വൈക്കം ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടി മടങ്ങുന്ന വഴിയാണ്.
0: വീട്ടിലേക്ക് പോവാണല്ലേ? ഓക്കെ, അപ്പോ ഈ പാട്ട് ഏത് പാട്ടാണ് ഈ ഒരു യാത്രയില് വീട്ടിലേക്കുള്ള മടക്കത്തില് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: ദേശാടനം എന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
0: ദേശാടനം. ഓക്കെ, ദേശാടനത്തിലെ ഒരു പാട്ട് വെച്ച് തരാം അല്ലേ, ഏതെങ്കിലും ഒരു പാട്ട്. അപ്പൊ എങ്ങനെ, ഞാനിന്ന് തുടങ്ങുന്ന സുജാത മോഹൻ പാടിയ പാട്ട് ഞാൻ വെച്ച് തരാം കേട്ടോ.
1: വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: വൈഫ് രമ.
0: ഓക്കെ,
1: ഉണ്ണികൃഷ്ണൻ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ രണ്ട് കുട്ടികളാണുള്ളത്, രണ്ടുപേരും വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ,
1: ഞങ്ങള് FM റേഡിയോയുടെ വളരെ ആരാധകരാണ്.
0: റെയിൻബോ സ്ഥിരം കേൾക്കാറുണ്ടോ?
1: സ്ഥിരം എപ്പോഴും തൊട്ട് രാത്രി നിങ്ങൾ അടയ്ക്കുന്നത്.
0: ഓ ശരി, ഓക്കെ, താങ്ക് യു, താങ്ക് യു. റേഞ്ച് പോകുന്നുണ്ട് തോന്നുന്നു. താങ്കൾ എങ്ങനെ പറഞ്ഞു?
1: സുരേഷ് കാഞ്ഞിരക്കാടൊക്കെ ഞങ്ങളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ എന്നും സശ്രദ്ധം ശ്രദ്ധിക്കും. കാറ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഈ FM 107.5 ആണ് ഞങ്ങൾ
0: കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: കേൾക്കുന്നുണ്ട്, എപ്പോഴും കേൾക്കുന്നുണ്ട്.
0: ശരി, അപ്പോ താങ്കൾക്ക് ഈ യാത്ര, അതായത് ഞാൻ എന്തോ ചോദിക്കാൻ വന്നു, പെട്ടെന്ന് വിട്ടുപോയി, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു യാത്ര കാറിലാണോ പോകുന്നത്? നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അപ്പോ താങ്കൾ ആവശ്യപ്പെട്ട ഗാനം അടുത്തതായിട്ട് കേൾക്കാം.
1: ഓക്കെ, വളരെ സന്തോഷം.
0: സംസാരിക്കാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു. നമ്മളോടൊപ്പം സംസാരിച്ചത് ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം കോതമംഗലത്ത് നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഭാര്യ രമയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ദേശാടന മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഫോൺ ഇവിടെ കണക്റ്റ് ആയതിനു ശേഷം ഒരുപാട് കോൾസ് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ടാകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.

0: സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് ഷമീർ എന്നാണ്.
0: ഷമീർ, എവിടെന്നാണ് വിളിക്കുന്നത്?
1: നോർത്ത് പറവൂർ.
0: യാത്രയിലാണോ ഷമീർ?
1: യാത്രയിലാണ്.
0: എങ്ങോട്ടാണ് പോകുന്നത്?
1: എറണാകുളത്തേക്ക് പോകുന്നു.
0: എറണാകുളത്തേക്ക് ജോലി സംബന്ധമായിട്ടുള്ള യാത്രയാണോ?
1: ഞാൻ ഊബർ ഓടിക്കുകയാണ്.
0: ഓക്കെ, ഊബർ ഓടിക്കുകയാണ്. ഓക്കെ, ഊബർ എറണാകുളത്ത് ഇവിടെ വന്നിട്ടായിരിക്കും ഓടിക്കുന്നത് അല്ലേ?
1: എറണാകുളത്തേക്ക് പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ട്രിപ്പ് ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ട്
0: ഓക്കെ, ശരി,
1: ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം.
0: വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ശരി. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ട് ആൺകുട്ടികളാണ്.
0: രണ്ടാണ്. പേരൊക്കെ പറഞ്ഞോളൂ.
1: സുഹൈല്, സാലിഹ്.
0: വൈഫിന്റെ പേര്
1: റുബീന.
0: റുബീന, ആദ്യമായിട്ടാണോ സവാരി ടൈമിലേക്ക് വിളിക്കുന്നത്?
1: ആദ്യമായിട്ടാ വിളിക്കുന്നത്. ഞാൻ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും. FM
0: റെയിൻബോ FM കേൾക്കാറുണ്ടോ?
1: ഓണാക്കി.
0: അപ്പൊ തന്നെ കിട്ടിയല്ലേ,
1: സന്തോഷായി.
0: സന്തോഷായി.

0: ആ സന്തോഷത്തിന്റെ എക്സൈറ്റ്മെന്റിലാണോ ആ ഒരു ഗാംഭീര്യം സൗണ്ടില്?
1: സൗണ്ട് അങ്ങനെയാണ്, എന്റെ
0: അങ്ങനെയാണ്.
1: ടോൺ ഇങ്ങനെയാണ്.
0: ശരി, അപ്പൊ ഏത് പാട്ടാണ് താങ്കൾക്ക് വേണ്ടത്?
1: എനിക്ക് കാതോട് കാതോരം എന്ന സിനിമയിലേ, കാതോട് കാതോരം എന്നൊരു പാട്ടില്ലേ,
0: ആ ആ പാട്ട്. ശരി, നമുക്കത് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്റെ കൂട്ടുകാർക്ക്, എന്റെ ഫാമിലിക്കും എന്റെ കൂട്ടുകാർക്കും.
0: കൂട്ടുകാർക്ക്, സ്പെഷ്യൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
1: ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് എന്റെ ഒരു ഫ്രണ്ട് കൃഷ്ണൻ എമ്പ്രാനുണ്ട്, മേൽശാന്തിയാണ്, മൂഴിക്കുളം അമ്പലത്തിലെ.
0: അദ്ദേഹത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞോ കേട്ടോ, ഇങ്ങനെ പാട്ട് ചോദിച്ച് വെക്കുന്നുണ്ടെന്നുള്ളത്.
1: ശരി ശരി ശരി,
0: ഓക്കെ, താങ്ക് യു,
1: ഓക്കെ, ബൈ.
0: ബൈ. അപ്പോൾ ഷമീറാണ് നമ്മളിപ്പോൾ വിളിച്ച് സംസാരിച്ചത്. പറവൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം, കാറിലാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം കാതോട് കാതോരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-24-28-101. ഒരിക്കൽ കൂടി പറയാം, 0484-24-28-101.

0: ശവാരി ടൈമിൽ അടുത്ത ലെസ്സനാ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഞാൻ ബിനീഷ് ആണ്.
0: ബിനീഷ്, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ കടമറ്റം.
0: കടമറ്റം, കടമറ്റത്ത് കത്തനാർ അല്ലേ?
1: കടമറ്റത്ത് കത്തനാറുടെ സ്വന്തം ഭൂമിയിൽ നിന്ന്.
0: സ്വന്തം ഭൂമിയിൽ നിന്ന്. ഓക്കെ, അവിടെ എന്തുണ്ട് വിശേഷം?
1: ഇവിടെ നല്ല വിശേഷം. ഇന്നലത്തെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താണ് പറഞ്ഞ രാവിലെ തന്നെ ഒരു നല്ലൊരു പ്രഭാതം. കാരണം ഒത്തിരി ചൂടില്ല, തണുപ്പില്ല, നല്ല ഒരു പ്രഭാതം.
0: യാത്രയിലാണോ താങ്കള്?
1: യാത്രയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഓഫാണ്. മകനെ സ്കൂളിൽ വിടാനായിട്ട് പോയിക്കുമായിരുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വേറെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓൺ ദ വേ ആണ്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ
0: കേട്ടോണ്ട് വിളിച്ചതാ.
1: വണ്ടി നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: സ്ഥിരം കേൾക്കാറുണ്ടോ സവാരി ടൈം?
1: തീർച്ചയായിട്ടും, കാരണം ഓഫീസിൽ പോണ സമയത്ത് ഈ ഒരു ടൈമിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ അന്നേരം മിക്കവാറും ഇത് കേട്ടിട്ടാണ് പോണേ. പക്ഷെ മിക്കവാറും ട്രൈ ചെയ്തിട്ട് കിട്ടാറില്ല.
0: ഇന്ന് കിട്ടിയല്ലേ?
1: ഇന്ന് കിട്ടി.
0: ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഇപ്പൊ ഞാനും രണ്ട് മക്കളും ആണ് ഉള്ളത്. വൈഫ് ഇല്ല, വൈഫ് പുറത്താണ്.
0: ശരി, കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: കുട്ടികളുടെ പേര് ആദിത്യ, അതിഥി.
0: ആദിത്യ, ആദിത്യയും അതിഥി അല്ലേ?
1: അതെ.
0: എത്രയിലൊക്കെയാ പഠിക്കുന്ന കുട്ടികള്?
1: ആദിത്യ ഇപ്പൊ 12th ലാണ്. ഒരു ക്ലാസ് ഉണ്ട്.
0: ശരി,
1: കൊണ്ടുവന്ന് വിട്ടേച്ച് വന്ന ഒരു വഴിയാണ്. മകള് 6th ലേക്ക്.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് നമ്മുടെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്നുള്ള ഒരു പാട്ടുണ്ട്, മിന്നാമിനിങ്ങിന്റെ
0: നുറുങ്ങുവെട്ട. ഓക്കെ, നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തായിട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ ഫാമിലിക്ക്.
0: ഫാമിലിക്ക് വേണ്ടിട്ട്. വൈഫിന്റെ പേര് പറഞ്ഞില്ലല്ലോ.
1: വൈഫിന്റെ പേര് സൗമ്യ.
0: സൗമ്യ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു, താങ്ക് യു. കടമറ്റത്ത് നിന്ന് ബിനീഷാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം മകനെ സ്കൂളിലാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് റെയിൻബോയിലൂടെ കേൾക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കാറിലാവാം, ബസ്സിനാവാം, ഇനി നടന്നായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് റെയിൻബോയിലൂടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04 2 4 2 8 1 0 1. ഒരിക്കൽ കൂടി പറയാം: 04 2 4 2 4 2 8 1 0 1.

0: You are listening to FM Rainbow 107.5.
1: ശവാരി ടൈമിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ആരാണിത്?
2: രാജിയാണ്.
1: രാജി, എവിടുന്നാ വിളിക്കുന്നത്?
2: കോതമംഗലം.
1: കോതമംഗലം യാത്രയിലാണോ?
2: അതെ അതെ.
1: ഓക്കെ, ആരൊക്കെ ഉണ്ട് കൂടെ?
2: ഹസ്ബൻഡും രണ്ടു മക്കളും.
1: എങ്ങനെയാ യാത്ര ചെയ്യുന്നത്?
2: ഞങ്ങൾ കാറിലാ പോണേ.
1: കാറിലാണോ? ഓക്കെ. ഇവിടെ ഇപ്പൊ എവിടെ എത്തി?
2: ഞങ്ങളിപ്പോ ഇവിടെ കുറുപ്പംപടി.
1: ഓക്കെ. കോതമംഗലത്തുനിന്ന് എങ്ങോട്ടുള്ള യാത്രയിലാ?
2: പുല്ലുവഴി.
1: പുല്ലുവഴി, അവിടെ എന്താ വിശേഷം?
2: നല്ല വിശേഷം.
1: അല്ല, ആ പുല്ലുവഴിയിൽ എന്താണ് വിശേഷം?
2: അവിടെ വിശേഷമൊന്നുമില്ല, അവിടെ ചുമ്മാ ഞങ്ങൾ പോണതാ.
1: എപ്പോഴും പോകുന്ന, അതായത് വീട് തറവാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: എന്റെ വീടാ അത്.
1: വീടാണ്. ഓക്കെ, ശരി. അപ്പം വീട്ടില് ആരൊക്കെ ഉണ്ട് കൂടെ ഇപ്പൊ യാത്രയില്?
2: ഇപ്പൊ ഹസ്ബൻഡും രണ്ടും മക്കളും.
1: മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
2: മക്കള് ഗോപിക ഉണ്ണി, രേണുക ഉണ്ണി.
1: കൊച്ചുകുട്ടികളാണോ?
2: അല്ല, മൂത്ത ആള് ബി കോമിന് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് ഇപ്പൊ നീറ്റ് എഴുതി, രണ്ടാമത്തെ നീറ്റ് എഴുതാൻ പോണു.
1: ഓ ശരി ശരി.
2: റദ്ദാക്കില്ലേ?
1: ആ ഹാ ഹാ, ശരി ശരി. അപ്പോ നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
2: ഹസ്ബൻഡ് ഉണ്ണി, ഞങ്ങക്ക് സ്വർണപ്പണിയാണ്.
1: അപ്പൊ ഇന്നൊരു ശനിയാഴ്ച ആയിട്ട് ഫാമിലി ആയിട്ട് ട്രിപ്പിന് ഇറങ്ങിയതാ അല്ലേ?
2: അതെ അതെ അതെ.
1: റെയിൻബോയിലേക്ക്, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ട് വിളിക്കാണോ?
2: ആദ്യമായിട്ട് വിളിക്കാണ്. ഞങ്ങൾ എന്നും ഇത് കേൾക്കാറുണ്ട്.

0: രാവിലെ എണീക്കുമ്പോഴേ റെഡി വെക്കും.
1: വിളിച്ച് കിട്ടിയപ്പോ സന്തോഷമായോ?
0: സന്തോഷായി.
1: ഒത്തിരി ആ എക്സൈറ്റ്മെന്റ് സൗണ്ടിലുണ്ട് കേട്ടോ.
0: രാവിലെ പണി തുടങ്ങുന്ന ഈ പാട്ട് കേട്ടോണ്ട.
1: ശരി, അപ്പൊ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: താമരക്കിളി പാടുന്നു, മൂന്നാം പക്കം.
1: മൂന്നാം പക്കത്തിലെ. നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
1: കേട്ടോണ്ടിരിക്കുന്ന
0: കുടുംബത്തിലുള്ള എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടിയിട്ട്. ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ട് പാട്ട് കേൾക്കാം. രാജി എന്നല്ലേ പേര് പറഞ്ഞത്?
0: അതെ അതെ അതെ.
1: ശരി, താങ്ക് യു കേട്ടോ. താങ്ക് യു. രാജിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ രാജി ഫാമിലിയോട് കൂടെ കോതമംഗലത്ത് നിന്ന് പുല്ലുവഴിയിലേക്കുള്ള യാത്രയിലാണ്, കാറിലാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ രാജി ആവശ്യപ്പെട്ട ഗാനം മൂന്നാം പക്കം മൂവിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും അടുത്ത പാട്ട് മൂന്നാം പക്കത്തിലെ പാട്ട് കേൾക്കാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, റെയിൻബോയിലൂടെ നിങ്ങൾ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി റെയിൻബോയിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842424181. ഒരിക്കൽ കൂടി പറയാം, 04842424181.

0: സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണിത്? ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ആരാണ് സംസാരിക്കുന്നത്? പ്രകാശൻ. പ്രകാശൻ യാത്രയിലാണോ? ഓട്ടം വന്നതാണ്. ഓക്കെ, ഇപ്പോ റെയിൻബോയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? സന്തോഷായി. ശരി, ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് മഴ പെയ്തു മാനം തെളിഞ്ഞു നേരുന്നത്.
0: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നുള്ള മൂവിയിലെ അല്ലേ? ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ? പെൺമക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: മനിത,
0: മഞ്ജുഷ. അപ്പോ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആവശ്യപ്പെടുന്ന ഗാനം അല്ലേ? നമുക്ക് എന്തായാലും അടുത്ത പാട്ട് അത് കേട്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു, ടേക്ക് കെയർ, ബൈ. പ്രകാശൻ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം ഓട്ടോ ഓടിക്കുകയാണ്. ചേർത്തലയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയിലായിരുന്നു. കോട്ടയത്തെത്തി ഇനി തിരിച്ചു പോരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം മനിത മഞ്ജുഷ, രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-24-24-2811. ഒരിക്കൽ കൂടി പറയാം, 04-24-24-2811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീജിത്ത് ആണ്.
0: ശ്രീജിത്ത്, എവിടുന്നാണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞാൻ ഇപ്പോൾ പെരുവെ എന്നൊരു സ്ഥലത്താണ്. പെരുവെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. രാവിലെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോയി. കുറിച്ചിത്താനം,
0: കുറിച്ചിത്താനം
1: പോയിട്ട് തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
0: ഓ ശരി, അപ്പൊ വീട് പെരുവയിലാണ്?
1: ഇപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാ, കാരണം കുഞ്ഞുങ്ങളൊന്നും എണീറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയിട്ട് വരികയാണ്. കാരണം എനിക്കിന്ന് ഓഫാണ്.
0: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ DDRC-യിലാണ് വർക്ക് ചെയ്യുന്നത്.
0: DDR? ശരി ശരി,
1: അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അക്കൗണ്ട്സില്. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ടെന്ന് പറഞ്ഞോളൂ.
1: വീട്ടില് വൈഫ്, മൂന്ന് കുട്ടികൾ.
0: വൈഫും മൂന്ന് കുട്ടികളും. അപ്പൊ മൂന്ന് കുട്ടികൾ സുഖമായിട്ട് ഇടുന്ന ഉറങ്ങുക?
1: അതെ, കുട്ടികള് ഉറക്കമാണ്. പിന്നെ വൈഫ് ടീച്ചറാണ്. അവർക്കിപ്പോ അവധിയാണല്ലോ.
0: അതെ അതെ അതെ,
1: വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് അവധിയാണ്. എന്നാലും അവർക്ക് എണീക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ക്ലബ് എഫ് എം കേട്ടത്. രാവിലെ ഓഫീസിൽ
0: റെയിൻബോ എഫ് എം. റെയിൻബോ എഫ് എം?
1: യാ, അതെ അതെ, റെയിൻബോ എഫ് എം.
0: കേൾക്കാറുണ്ട് സവാരി ടൈം?
1: ആ, യൂഷ്വലായിട്ട് കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്. ശരി,
1: അപ്പൊ ടൈമിൽ കേൾക്കാറുണ്ട്.
0: എങ്ങനെയാ പോകുന്നത്?
1: ഞാൻ ട്രെയിനാണ്.
0: ട്രെയിനിന് പോകുമ്പോ കേൾക്കാനുണ്ട്. ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം ഇപ്പോ?
1: എനിക്ക് ഇപ്പോൾ അനുഗ്രഹീതൻ ആന്റണി എന്നുള്ള മൂവിയിലെ കാമിനി രൂപിണി എന്നുള്ള സോങ്.
0: കാമിനി രൂപിണി, നമുക്ക് ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ ഫുൾ ലിസണേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു,
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: താങ്ക് യു. ബൈ. ശ്രീജിത്താണ് പെരുവയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം അനുഗ്രഹീതൻ ആന്റണി മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്, ആകാശവാണി എഫ് എം റെയിൻബോയിൽ. സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും വിളിക്കാനുള്ളവർ വേഗം വിളിച്ചോളൂ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാം. വിളിക്കേണ്ട നമ്പർ 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നതിന്റെ ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ഷാജു.
0: ഷാജു, എവിടെ നിന്നാണ് ഷാജു വിളിക്കുന്നത്? ചെറായി നിന്നാണ്. ഓക്കെ, ചെറായി അയ്യമ്പള്ളി. എവിടെ നിന്ന്? യാത്രയിലാണോ? ലോട്ടറി ബിസിനസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലോട്ടറി വിൽക്കുന്നത്? സൈക്കിളിലാണ്. സൈക്കിളിന്റെ ചുറ്റി ചെറായി മൊത്തം ചുറ്റി നടക്കുവോ? അവിടം വരെ, നായരമ്പലം വരെ പോരും. ഓക്കെ, ഇപ്പൊ ഇപ്പൊ എവിടെയുള്ളത്? ചെറായി തന്നെയാണോ? ചെറായിലാണ്. ശരി, അപ്പോ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് ആവശ്യം നമുക്ക് പാർക്കാൻ മുന്തിരിത്തൂപ്പ്.
0: ആ മൂവിയിലെ. ശരി, ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ്.
0: യാത്ര വീട്ടിലാരൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ.
1: വീട്ടിൽ ഞാൻ എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ.
0: വൈഫിന്റെ പേരെന്താണ്?
1: ബീന.
0: വീണ.
1: ബീന, ബീന,
0: ബീന, ബീന. ശരി, അപ്പോ എന്തായാലും ഒന്ന് ബീന ചേച്ചിക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താലോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബീന ചേച്ചിനെ വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. ആദ്യമായിട്ടാണോ റെയിൻബോയിലേക്ക് വിളിക്കുന്നത്? സന്തോഷായോ കിട്ടിയപ്പോ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചോളൂ, വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പുതിയ ലിസണേഴ്സ് വിളിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് അവസരം കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതിന്റെ കൂടെ നമുക്ക് ഒരുപാട് പുതിയ ലിസണേഴ്സ് വിളിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പരിഭവമുണ്ട്.

0: ഞാൻ
1: ശരി,
0: ചോദിച്ചതിനോട്
1: ഇല്ല
0: എന്താ ഇല്ല.
1: വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ.
0: ഓക്കെ ഓക്കെ,
1: താങ്ക്
0: താങ്ക്
1: യു.
0: യു.
1: ശരി
0: ഓക്കെ,
1: എന്നാൽ.
0: താങ്ക് യു.
1: അപ്പോൾ ചെറായി അയ്യമ്പള്ളിയിൽ നിന്നും ഷാജു ചേട്ടനാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോയിലൂടെ നിങ്ങൾ ഇഷ്ടഗാനം കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242481. ഒരിക്കൽ കൂടി പറയാം, 0484242481.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ, എന്റെ പേര് സജീവ്.
0: സജീവ്, എവിടുന്ന വിളിക്കുന്നത്?
1: ഞാൻ അങ്കമാലി.
0: അങ്കമാലി.
1: ഇപ്പൊ ഇരിങ്ങാലക്കുടയാണ്. എയർപോർട്ടിൽ നിന്ന് ഓട്ടം പോയിട്ട് തിരിച്ചു പോകണം.
0: എയർപോർട്ടിൽ നിന്ന് ഓട്ടം കിട്ടിയിട്ട് ഇരിങ്ങാലക്കുട എത്തി, ഇനി തിരിച്ച് എയർപോർട്ടിലേക്ക് വരണം അല്ലേ?
1: അതെ അതെ.
0: ശരി, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: ആദ്യമായിട്ട് വിളിക്കണേ.
0: കേൾക്കാറുണ്ടോ എപ്പോഴും?
1: കേൾക്കാറുണ്ട്.
0: എന്താണ്?

0: ആ അതെ അതെ
1: ശരി, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആ ആദ്യമായിട്ട് വിളിക്കണേ.
1: കേൾക്കാറുണ്ടോ എപ്പോഴും?
0: ആ കേൾക്കാറുണ്ട്,
1: എന്താണ്
0: നല്ല റൈഡിങ് കേൾക്കാറുണ്ട്.
1: സവാരി ടൈമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ?
0: നല്ല അഭിപ്രായം.
1: നല്ല അഭിപ്രായമാണ്.
0: അതെ
1: ശരി,
0: അതെ
1: താങ്ക് യു. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് വൈഫ്, രണ്ട് കുട്ടികൾ.
1: രണ്ട് കുട്ടികൾ. വൈഫിൻ്റെയും കുട്ടികളുടെയൊക്കെ പേര് പറഞ്ഞോളൂ.
0: മൂത്ത മോൻ അക്ഷയ് പി ഡിഗ്രി കഴിഞ്ഞ്, അല്ല ബി സി എ പഠിക്കുന്നു,
1: ബി സി.
0: കമ്പ്യൂട്ടർ സയൻസ്.
1: ശരി.
0: ആ മോള് 9ാം ക്ലാസ്.
1: ഒമ്പതാം ക്ലാസ്.
0: ശ്രീനന്ദ.
1: വൈഫിൻ്റെ പേര്
0: ഷൈല.
1: ഷൈല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടാവോ? ഒരു ദിവസം നല്ല തിരക്കുണ്ടാവോ എയർപോർട്ട് ടാക്സി?
0: അല്ലേ, ഒരിപ്പോ ഇങ്ങോട്ട് കഴിഞ്ഞ് ചിലപ്പോ വൈകിട്ടേ കിട്ടുള്ളൂ.
1: വൈകിട്ട് കിട്ടും. അത്രയും നേരം എയർപോർട്ടിൽ കിടക്കണം അല്ലേ?
0: അല്ല വീട്ടിൽ പോകും, വീട്ടിലേക്ക് പോകും.
1: ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ട്. ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
0: എംഎൽഎ മണി അമ്പലപ്പുഴ കടവിൽ വെച്ച് ആ പാട്ട് വേണം.
1: ശരി, നമുക്ക് അപ്പൊ എന്തായാലും അടുത്ത
0: അപ്പൊ
1: പാട്ട്.
0: ഞങ്ങൾ എയർപോർട്ടിലെ എല്ലാ ഡ്രൈവേഴ്സിനും വേണ്ടി,
1: പേരെടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ?
0: എല്ലാ എല്ലാവർക്കും വേണ്ടി
1: എല്ലാവർക്കും, അല്ലെങ്കിൽ വിട്ടുപോയാ ഇനി പരിഭവോ അല്ലേ
0: സത്യം. അതെ
1: കേൾക്കുന്നുണ്ടെങ്കിൽ അവര്.
0: അതെ.
1: ശരി, അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ. താങ്ക് യു സോ
0: ഓക്കെ
1: മച്ച്.
0: മാഡം, ഓക്കെ.
1: ബൈ. സജീവാണ് വിളിച്ചത്. അദ്ദേഹം അങ്കമാലിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട പോയിട്ട് തിരിച്ച് അങ്കമാലി എയർപോർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം MLA മണി 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ പാട്ട് അടുത്തതായിട്ട് കേൾക്കാം. സവാരി ടൈമിൻ്റെ സമയം 10 മണിവരെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842418101.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5। Stay tuned.
3: സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
3: നമസ്കാരം, ആരാണ്?
4: താങ്ക് യു മാഡം, ഞാൻ റസാക്ക്, ഞാൻ യാത്രയിലാണ്.
3: നീർക്കോടാണ്
4: വീട്, പക്ഷേ കാഞ്ഞൂരിലൊക്കെ വീണ്. കാഞ്ഞൂര് ഒരു ഫാമിലി പോണേ.
3: ശരി, എങ്ങോട്ടാ പോകുന്നത്?
4: മറ്റേ ഒക്കൽ, ഒക്കൽ ഭാഗത്തേക്ക്.
3: ഒക്കൽ ഭാഗത്തേക്ക്. ശരി, വീട് എവിടെയാണ്?
4: വീട് ആലങ്ങാട്, നീർക്കോട്.
3: ആലങ്ങാട്. അപ്പൊ ആലങ്ങാട് നിന്ന് ഒക്കലിലേക്ക് പോയിക്കൊണ്ടേ. ഒക്കലിൽ എന്താണ് വിശേഷം?
4: ഫാമിലി പോണ ഇടയ്ക്ക് ഇപ്പൊ നിർത്തിയേക്കാണ് കാഞ്ഞൂര്.
3: ശരി, ഫാമിലി ഫാമിലി അവിടെയാണോ? ശരി, ഇപ്പം കാർ എങ്ങനെയാ പോകുന്നത്?
4: ടൂ വീലറിനെ.
3: അപ്പൊ റെയിൻബോ എഫ്എംലേക്ക് സവാരി ടൈമിലേക്ക് ആദ്യമായിട്ട് വിളിക്കുകയാണോ?
4: ഇല്ല, ഇതിനും വിളിച്ചിട്ടുണ്ട്, ഗ്യാപ്പൊക്കെ വിളിക്കുള്ളൂ, ഒരാൾ വിളിക്കാറൊന്നുമില്ല.
3: ശരി ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് തങ്ങളുടെ?
4: വീട്ടിൽ വൈഫും രണ്ട് കുട്ടികളും.
3: വൈഫും രണ്ട് കുട്ടികളും,
4: വലിയ കുട്ടികളാ.
3: കൂടെ ആരാ ഉള്ളത്?
4: കൂടെ എന്റെ കൂടെ പ്രസാദുണ്ട്.
3: പ്രസാദുണ്ട്. പ്രസാദായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
4: കേക്കണ, പുള്ളിക്ക് നീങ്ങിക്കാണ്, ഞാൻ മാറിന്ന് വെക്കണം. കേക്കുള്ളി കേക്കണ ആളാ.
3: ശരി ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
4: എനിക്ക് വേണ്ട കുടുംബ വിശേഷത്തിലെ കൊല്ലംകോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി എന്ന പാട്ട്.
3: ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ആ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
4: താങ്ക് യു,
3: താങ്ക് യു. റസാക്കാണ് നമ്മൾ വിളിച്ചത്. അദ്ദേഹം ആലങ്ങാട് നിന്ന് ഒക്കലിലേക്കുള്ള യാത്രയിലാണ്, ടു വീലറിനാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. കുടുംബവിശേഷം എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, ഇനി വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപാട്ട് കേൾക്കാവുന്നതാണ്. സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒരു രണ്ട് ലിസണേഴ്സിനെ കൂടി കണക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റും 26 സെക്കൻഡും ആയിരിക്കെയാണ് നമ്മുടെ ലാസ്റ്റ് ലിസണർ ആണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ കോതമംഗലം സ്വദേശിയാണ്.
0: കോതമംഗലം. കോതമംഗലത്തിൽ നിന്ന് ഒരുപാട് കോൾസ് വന്നിട്ടോ. കോതമംഗലം എവിടെ, എങ്ങോട്ടാണ് യാത്ര?
1: ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പൊ ഞാൻ രാവിലെ നമ്മുടെ ഗിരിധർ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡ്രോപ്പ് വന്നതാണ്. ഞാനിപ്പോ തിരിച്ച് കോതമംഗലത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ എറണാകുളത്ത് വന്ന് തിരിച്ചു പോയി?
1: തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഹിൽ പാലസിന്റെ ഫ്രണ്ടിലാണ് നിലവിലുള്ളത്.
0: ശരി. അപ്പൊ ഈ യാത്രയിലെ ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് തൊമ്മനും മക്കളും എന്ന സിനിമയിലെ പുണ്യവാൻ ഇസാക്കിൻ ഉണ്ടായി രണ്ട് മക്കള്
0: നേരിനഴക് എന്ന പാട്ടല്ലേ?
1: അതെ അതെ.
0: ശരി. വീട്ടിലെ ആരൊക്കെ ഉണ്ട് താങ്കളുടെ?
1: വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മൂന്ന് മക്കളുണ്ട്.
0: മൂന്ന് മക്കളുണ്ട്. എല്ലാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: അമ്മയുടെ പേര് ലില്ലി ആന്റണി, ഭാര്യയുടെ പേര് റിയ, മൂത്ത മകന്റെ പേര് സാന്റ സുനിൽ, രണ്ടാമത്തെ മകന്റെ പേര് സാവിയ സുനിൽ, മൂന്നാമത്തത് മകളാണ് സാന്ദ്ര സുനിൽ, സാന്ദ്ര മരിയ സുനിൽ.
0: സാന്ദ്ര മരിയ സുനിൽ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് അടുത്തൊരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് സവാരി ടൈമിലേക്ക്?
1: വിളിക്കുന്നത് ആദ്യമായിട്ടാണ്, പക്ഷെ കേൾക്കാറുണ്ട്. നമ്മളെപ്പോഴും ഡ്രൈവിംഗിൽ ആയതുകൊണ്ട് വിളിക്കാനോ ടൈം കിട്ടാറില്ല.
0: ഇന്ന് കിട്ടി.
1: ഇന്നിപ്പോ ഞാൻ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് പോകുന്നോണ്ട് ഞാൻ തനിയെ വണ്ടിയിലുള്ളൂ. അപ്പൊ അതുകൊണ്ട്
0: വിളിക്കാൻ പറ്റി. അപ്പൊ സംസാരിക്കാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷം. അപ്പൊ ഇന്നത്തെ സവാരി ടൈമിലെ ലാസ്റ്റ് ലിസണർ കൂടിയാണ് താങ്കൾ കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും ഒത്തിരി താങ്ക് യു വിളിച്ചതിൽ.
1: ടേക്ക്
0: കെയർ, ബൈ. സുനിലാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം എറണാകുളത്ത് വന്ന് തിരിച്ച് കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. ഈ പാട്ട് ഇന്ന് വിളിച്ചിട്ട് കിട്ടാതിരുന്ന എല്ലാ യാത്ര ചെയ്യുന്ന പ്രിയ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന സവാരി ടൈമിലേക്ക് വിളിക്കാൻ സാധിക്കാതെ പോയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM Rainbow. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ വികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2047 മയക്കുമരുന്നരഹിത ഇന്ത്യ എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ആർ എൻ കാവോ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. CBSE 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 മെയ് 16 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും പ്രകാശദിനം ആഘോഷിക്കുന്നത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോഡിക്രൂസ്. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. SSLC സേ പരീക്ഷ അടുത്ത മാസം ആദ്യവാരം നടത്തും. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം സെമിയിൽ. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് വാട്സാപ്പിലൂടെ കേൾക്കാം. WhatsApp on Rainbow FM Kochi 107.5, musically yours.

പത്ത് മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ കേൾക്കാനുള്ള നേരം. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇഷ്ടഗാനങ്ങൾ നമ്മൾ റേഡിയോയിൽ നമ്മൾ പ്ലേ ചെയ്ത് തരും കേട്ടോ. അതിന് 8 5 4 7 3 4 1 0 7 5 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ മെസ്സേജ് അയക്കേണ്ടത്. ഇഷ്ടഗാനങ്ങളും ഒപ്പം വിശേഷങ്ങളും എല്ലാം ചേർത്ത് ഇങ്ങോട്ട് അയച്ചോളൂ. 11 മണിവരെ സമയമുണ്ട്. ഇഷ്ടഗാനങ്ങൾ എല്ലാം പ്ലേ ചെയ്യാൻ ഇവിടെ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ട് വാട്സപ്പ് മെസ്സേജ് ഒന്ന് അയച്ചാൽ മാത്രം മതി. 8547341075 ഇതാണ്. അപ്പൊ ശ്രോതാക്കൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് 11 മണിക്ക് മുമ്പൊന്ന് അയച്ചിട്ടേക്കുക. ഇഷ്ടഗാനങ്ങൾ എല്ലാവരുടെയും നമുക്ക് ഒരുമിച്ച് തന്നെ കേൾക്കാം. ഇനിയിപ്പോ ഏതായാലും ഇന്ന് അയച്ച മെസ്സേജുകളിലേക്കൊക്കെ നമുക്കൊന്ന് പോവാം. ഞാൻ ജയ അഖിലേഷാണ്. എനിക്കൊരു പാട്ട് വേണം കേട്ടോ. പാതിരാമഴ ഏതോ എന്ന പാട്ടാണ് ഞാൻ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ കളമശ്ശേരിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ നിച്ചു രോഹിത്താണ്, തൃപ്രയറിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ധ്വനിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ മോൾക്ക് എന്നും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ഗാനം വെച്ചു തരണം. ധ്രുവ മോൾ, രോഹിത്, സനിമാമൻ, നീതു ആന്റി, സജയ അപ്പാപ്പൻ, സുനിയമ്മ. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ വീട് അപ്പുവിന്റെയും സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും എടുത്ത് പറയുവാണ് കേട്ടോ. അതുപോലെ നമസ്കാരം വാട്സപ്പേ, കാരുണ്യം എന്ന ഫിലിമിലെ ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ. ഇന്നലെ SSLC പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കിയ എല്ലാ കുഞ്ഞുമക്കൾക്കുമായിട്ട് ഈ ഒരു ഗാനം കേൾപ്പിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ, ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പൊ SSLC പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ എല്ലാവർക്കുമായിട്ട് നമുക്ക് നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്രക്ഷേപണം ചെയ്യാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ട് നല്ലൊരു ഗാനം, ഒരു വടക്കൻ വീരഗാഥ എന്ന മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ട് ഒന്ന് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വനജയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. വടക്കൻ വീരഗാഥ ഫിലിമിലെ പാട്ട് ഒന്ന് എല്ലാവർക്കുമായിട്ടും കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ മാളയിൽ നിന്നും സുനിതയാണ്. എനിക്ക് തൃഷ്ണ എന്ന ഫിലിമിലെ നല്ലൊരു ഗാനം വെച്ചു തരാമോ. ഇത് ഇഷ്ടപ്പെടുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗാനം സമർപ്പിക്കുന്നു എന്നും കൂടിയാണ് സുനിത മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ

ഞാൻ ഗുഡ് മോർണിംഗ് റെയിൻബോ എഫ് എം ഫാമിലി, ഞാൻ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന മൂവിയിലെ മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? പിന്നെ എന്റെ അനിയത്തിയുടെ മകന് SSLC പരീക്ഷയ്ക്ക് 90% മാർക്കുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ അവന് എല്ലാവിധ ആശംസകളും കൂടി ഈ ഒരു പാട്ട് കൊടുക്കാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യാമോ SSLC പരീക്ഷയ്ക്ക് വിജയിച്ച എല്ലാവർക്കുമായിട്ട്. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗാനങ്ങൾ, നേരത്തെ വായിച്ച ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട് തന്നെ നല്ലൊരു ഗാനങ്ങൾ നമുക്ക് കേൾക്കാം.

വടക്കൻ വീരാതയിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ മമ്മൂക്കയുടെ ആ ഒരു മുഖം മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരില്ല. ആ സന്തോഷത്തോടെ തന്നെ അതേ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം കേൾപ്പിച്ചു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേവിക ഏലൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ്. ഏതായാലും ദേവികയും ഈ ഒരു പാട്ട് കേട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. സോണിക മോഹന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ സോണിക മോഹനാണ്, പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. വാഴ ടൂവിലെ ഒരു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകുമ്പോൾ ഹിന്ദിയിൽ തന്നെ, നമ്മൾ നേരത്തെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട് ഹിന്ദിയിൽ നിന്ന് നമുക്ക് മെസ്സേജുകളൊക്കെ കിട്ടാറുണ്ടെന്ന്. ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും എല്ലാ മലയാള പരിപാടികളും ഒപ്പം തന്നെ കേട്ട് മനസ്സിലാക്കി സന്തോഷത്തോടെ തന്നെ പാട്ടൊക്കെ ചോദിക്കുന്നതിന്. നാട്ടിൽ നിന്നാണോ ഈ ഒരു മെസ്സേജ്, ഛത്തീസ്ഗഡിൽ നിന്നാണോ എന്നറിയത്തില്ല. സപ്രേം നമസ്കാർ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് മെസ്സേജ് കേട്ടോ. ഫിലിം ഹിമ്മത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പസന്ത് കർത്ത, ദത്രേങ്കി, ബാട്ടാപാര, ഛത്തീഗഡ്സേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹീരാമണി വർമ്മ, പാരസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മ, നോഖേലാൽ വർമ്മ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ട് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കളിപ്പാട്ടം സിനിമയിലെ കൊഞ്ചി കൊഞ്ചി എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ സഹോദരി അനീഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നു എന്ന് പി വി മുഹമ്മദ് വടക്കേവാവനൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൻബോയുടെ ദേ എല്ലാവിധ ആശംസകളും പ്രിയ സഹോദരി അനീഷയ്ക്ക് വേണ്ടിയിട്ട് പറയുവാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, അടുത്ത മെസ്സേജും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ബാസിയിലെ പാട്ട് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാസിയിലെ പാട്ട് ഹോ മേരെ സാത്തി ഹോ ജീവൻ സാത്തി എന്ന പാട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഛത്തീസ്ഗഡ്, എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. ഇതേതായാലും അയച്ചിട്ടുള്ളത് മഹാരാജ കീർത്തൻപുരി ഗോസ്വാമി, ലക്ഷ്മീൻ ദേവി ഗോസ്വാമി, ജോഗേഷ് പുരി, ട്വിങ്കിൾ, ഡിംപിൾ, മീനാക്ഷി, നിഷ, തുളസി ഓർ ദിശ ഗോസ്വാമി, ഇത്രയും പേര് ചേർന്നിട്ട് അയച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം, ബാസിലെ പാട്ട്, നല്ലൊരു ഇഷ്ടഗാനം തന്നെ പ്ലേ ചെയ്ത് തരാം. ഏതായാലും പരിപാടി അവിടെ ഇരുന്ന് കേൾക്കുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ദിഷ ജോൺസന്റെ ഒരു മെസ്സേജാണ്. ഇന്ന് എൻ്റെ ബ്രദർ ജോഷി ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. 21-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. ജോഷി ചേട്ടനും ജിനി ചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് വെച്ച് തരണം. ഈ പാട്ട് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്ന പ്രിയ കൂട്ടുകാരി റാണി വർഗീസിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ചേർത്ത് തന്നെ പറയുവാണ്. സോപാനത്തിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോപാനത്തിലെ പാട്ട് അർജുൻ കൊടുങ്ങല്ലൂരിൽ നിന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാട്ടിന് താരതൂമ്പരം ചാർത്തി എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്റെ പേര് രാജേന്ദ്രനാണ്. സ്ഥലം പാണാവള്ളി എന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അനാർക്കലി എന്ന സിനിമയിലെ വാനം ചായും എന്ന പാട്ട് എല്ലാവർക്കുമായിട്ട് ഒന്ന് വെച്ചു തരാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഉത്രാളിക്കാവിലെ എന്ന പാട്ട്, വിദ്യാരംഭത്തിലെ പാട്ട് എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ദു വൈക്കത്തുനിന്നാണ് ഈ ഒരു, ഏതായാലും കൊള്ളാം ഇന്ദു, നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. അതുപോലെ ജസ്മിത ചാലക്കുടി എന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്, കോട്ടയം കുഞ്ഞച്ചനിലെ ഈ നീലരാവിൽ പാട്ട് എല്ലാവർക്കുമായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നൌഫൽ ഇടപ്പള്ളിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ട്, എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാൻവി പെരുമ്പാവൂർ നിന്ന് അതുപോലെ തന്നെ ഹലോലെ പാട്ട് ഏതെങ്കിലും ഒരെണ്ണം പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നുവെന്ന് സ്നേഹ വൈക്കത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കുമായിട്ടുള്ള ഗാനമാണ് ഇനി വരുന്നത്.

പത്ത് മണി കഴിഞ്ഞാൽ 41 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇനി 11 മണി വരെയാണ് സമയം കേട്ടോ. അതിനു വേണ്ടിട്ട് വാട്സപ്പ് അയച്ചുകൊണ്ടിരുന്നോളൂ 8547341075 എന്ന നമ്പറിലേക്ക്. ഇനിയിപ്പോ ഏതായാലും നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്കൊക്കെ പോവാം. ജിതിൻ വാഴക്കുളത്തുനിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പൂക്കാലം വരവ എന്ന സിനിമയിലെ പാട്ട് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജിൽ, ഗുഡ് മോർണിംഗ് റെയിൻബോ, SSLC എക്സാമിന് 100 മേനി വിജയം നേടിയ എന്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു പാട്ട് വെക്കണം കേട്ടോ. എന്റെ കുട്ടികളെല്ലാവരും സന്തോഷം

പങ്കുവയ്ക്കാൻ ഇപ്പം എന്റെ വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സേബ ബേക്കറിന്റെയാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നല്ലൊരു ഗാനം ദേ. ഇനിയുള്ള ഒരു പാട്ടല്ല, എല്ലാ കുട്ടികളും ഒരുമിച്ച് തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് റെയിൻബോയുടെ വക സ്പെഷ്യലായിട്ട് ഈ പാട്ടുകളെല്ലാം തന്നെ പിടിച്ചോ കേട്ടോ. ഒപ്പം എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഈറൻ മേഘം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ചിത്ര മൂവിയിലെ പാട്ട്, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാലടിയിൽ നിന്നും ലേഖയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരുന്നത്.

ഗാനമാണ്. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാലടിയിൽ നിന്നും ലേഖയാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. എന്റെ പേര് സിനിയാണ്. എനിക്കൊരു സോങ് വേണം. അറബിക്കഥയിലെ നല്ലൊരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് സിനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രീജിത്തെ, നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? ദൂരെ ദൂരെ സാഗരം തേടി എന്ന പാട്ട്, വരവേൽപ്പ് സിനിമയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? സീന ബിനു പെരുവേ എന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, എൻ്റെ പേര് സുമിത സുരേഷാണ്. തൃശ്ശൂര് മാളയിൽ നിന്നുമാണ് ഈ മെസ്സേജ് അയക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരിയിലാണ് എൻ്റെ വീട്. ഇന്നലെ എൻ്റെ അനിയത്തി സുജിതയുടെ പിറന്നാളായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, കാശ്മീരം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? ദേ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുവാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം കേട്ടോ. സുജിതയുടെ ആയിരുന്നു മെസ്സേജ്. റിൻസാന കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പിച്ച വെച്ച നാൾ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ, നമസ്കാരം റെയിൻബോ, കൂടെ തന്നെ ഉണ്ട് കേട്ടോ പരിപാടിയെല്ലാം കേട്ടുകൊണ്ട്. ഞാൻ കുമാറാണ്, മുടപ്പല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. സല്ലാപം എന്ന സിനിമയിലെ ദാസിടം പാടിയ നല്ലൊരു ഗാനം എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. വാട്സപ്പ്, ഇന്നലെ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിവ്യ രാജേഷ് ആലുവയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാജേഷിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുവാണ്. റെയിൻബോയുടെ വക സ്പെഷ്യലായിട്ട് ഒപ്പം നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്ത് തരാം കേട്ടോ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച എന്റെ ചേച്ചിയുടെ കുഞ്ഞിന്, അത് കുഞ്ഞാറ്റാന്ന് ഞങ്ങൾ വിളിക്കുന്നത്, സ്വാതി രാജീവ് എന്നാണ് ശരിക്കുള്ള പേര്, വിഷസ് അറിയിക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും. മുടിക്കി കുട്ടിയായിട്ട് അങ്ങനെ പഠിച്ചൊക്കെ പോട്ടോ. അപ്പോൾ ദേ സ്വാതി രാജീവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നല്ലൊരു ഗാനം കൊടുക്കാമോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. പിറവത്തെന്നാണ്, ആര്യാറ്റി ഷാജിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തുടക്കം തന്നെ എല്ലാ SSLC പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ച എല്ലാ കുട്ടികൾക്കും ആയിട്ട് കൊടുക്കണം ഒരു പാട്ട് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി ചേർത്ത് SSLC ഇനി എഴുതിയ എല്ലാവർക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ദേ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ഒപ്പം നല്ല ഗാനം തന്നെ നമുക്ക് പ്രക്ഷേപണം ചെയ്യാം. ആര്യാറ്റി ഷാജിയാണ് പിറവത്തെന്നായിരുന്നു ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ച് തന്നിട്ടുള്ളത്. അതുപോലെ, ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീമൂല നഗരത്ത് നിന്നും ശാരിക രവിയാണ്. വിയറ്റ്നാം കോളനി മൂവിയിലെ പാതിരവായി നേരം പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ, കുറച്ച് നാളായിട്ടോ ഞാൻ മെസ്സേജ് അയച്ചിട്ട്, ഇന്ന് എന്റെ പേരക്കുട്ടിയായിട്ടുള്ള പൊന്നു എന്ന് ഞങ്ങൾ വിളിക്കുന്ന അവന്തികയുടെ പിറന്നാളാണ്. അവൾ ഇപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പച്ചക്കറിക്കായ തട്ടിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ഷീബ രമേശ് കാക്കനാട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മോൾക്ക് ഒരു പിറന്നാൾ ആശംസ എടുത്തു പറയണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം മോൾക്ക് എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക അവന്തികയ്ക്ക് സ്പെഷ്യലായിട്ട് ദൈ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. അശ്വതി അനിൽ നോർത്ത് പറവിൽ നിന്നും തെങ്കാശിപ്പട്ടണം സിനിമയിലെ കടമിഴിയിൽ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ മെസ്സേജ് അയച്ച എല്ലാവർക്കും, പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ചേർത്തിട്ട് ദേ ഇനിയുള്ള ഗാനങ്ങൾ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 10:51 ആയിരിക്കുവാണ് സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ആണ്, ഇനി അതിന് രണ്ട് പാട്ടിനുള്ള സമയമാണ് കഷ്ടിച്ചുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ മെസ്സേജുകളിലൊക്കെ പോവാം, ഒത്തിരി മെസ്സേജുകളാണ്. പതിവിലും കൂടുതൽ എല്ലാത്തവണയും പറയുന്ന പോലെ തന്നെ മെസ്സേജുകളുണ്ട്, എല്ലാം വായിക്കാൻ പോലും നേരം കിട്ടില്ല എന്നതാണ് സത്യം. എന്റെ പേര് വിനു വിജയനാണ്, പുത്തൻകുരിശിൽ നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്സപ്പേ, സന്തോഷാണ് മേതല കൊടുങ്ങല്ലൂർ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ കൂട്ടുകാരൻ എന്റെ മകൾക്കും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടി, ചാരു സഞ്ജീവ് കുമാർ. അപ്പോൾ ഒരു വിശ്വസ് പറയാമോ, നല്ലൊരു പാട്ടും വെക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദേ ചാരു സഞ്ജീവ് കുമാറിന് റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ചുതരാം കേട്ടോ. ഞാൻ ദിവ്യാലവനാണ്, അയ്യമ്പള്ളിയിൽ നിന്നാണ്, പരിപാടി കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എന്റെ ഹസ്ബൻഡ് വിനയനും അജ്വലിനും ആകസ്മികയ്ക്കും അമൂല്യയ്ക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, വാഴട്ടൂല പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞിട്ട് വിമിത വിജയൻ പടിയൂരിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹലോ FM റെയിൻബോ, എന്റെ പേര് ഷാരൂനാണ്, ഞാൻ മാളയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നല്ലൊരു മലയാളം പാട്ട്, അടിപൊളി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. എന്റെ അനിയൻ സെഹ്യൂണിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ CJ സുരേഷ് എടത്തലിൽ നിന്നും ശ്രീജിത്തിനും എല്ലാ റെയിൻബോ സ്റ്റാഫിനും വേണ്ടിയിട്ട് പതിവ് പോലെ നമസ്കാരം, നല്ലൊരു ഗാനം തന്നെ പ്രക്ഷേപണം ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആലുവയിൽ നിന്നും വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ, വർണ്ണപ്പകിട്ട് മൂവിയിലെ പാട്ട് അല്ലെങ്കിൽ എഴുപുന്ന തരകനിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് വിനീത മെസ്സേജിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.

തു സനീഷിന്റെ ഒരു മെസ്സേജ്. ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്നുമാണ്. ഇന്ന് സിസ്റ്ററിന്റെ മോൾ ധോനിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ധോനിക്ക് വേണ്ടിയിട്ട് മുത്തുമണി തൂവൽ തരാം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? സജയൻ, സുനിത, സനീഷ്, നീതു എല്ലാവർക്കും കൂടി അപ്പോ എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക എടുത്തു തന്നെ പറയുവാണ് കേട്ടോ. അപ്പോ റെയിൻബോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ? വാഴമൂല പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഋഷികേഷ്, ദേവപ്രയാഗ്, സബരിയ, ഋതുവേദ്, സൈറൻറി, ഇത്രയും പേർക്ക് എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, പാട്ടൊന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കുമാറാണ്. കളമശ്ശേരിയിൽ നിന്നുമാണ് കുമാർ. ഈ ഒരു പാട്ട് എന്ന് സ്വന്തം ജാനകുട്ടിയിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്, ഇതൊന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കുമായിട്ടുള്ള പാട്ട് ദേ വരുന്നു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए। और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है, तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. മെസ്സേജുകളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി തന്നെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതുപോലെ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ചേർത്തിട്ട് ഇനി നമുക്കൊരു പാട്ടിടാനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. ചിത്രം സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? ചിത്രം നമ്മൾ എപ്പോഴും പ്ലേ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഇത്തവണ ഈ ഒരു പാട്ട് ചേട്ടൻ വെച്ചു തരും എന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ആര്യയുടെ ഒരു മെസ്സേജാണ്. ഏതായാലും ആ ഒരു പാട്ട് തന്നെ വെച്ചു തരാം. പക്ഷേ ചിത്രത്തിലെ പാട്ട്, മിക്കവാറും പാട്ടുകൾ 4 മിനിറ്റും 5 മിനിറ്റൊക്കെ ഉള്ള പാട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ ഏതായാലും 57 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും ചേർത്തിട്ട് നമുക്ക് വെക്കാം. കാടുമീനാടുമെല്ലാം എന്ന പാട്ട്, അത് 2 മിനിറ്റ് 44 സെക്കൻഡുള്ള പാട്ടാണ്.

ആ ഒരു പാട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് വാർത്തകൾക്കുള്ള സമയവും കൂടിയാവും. അപ്പൊ ഇതിലെല്ലാവർക്കും ചേർത്തിട്ട് ഈ ഒരു പാട്ടാണ് ഇനി നമ്മൾ പ്ലേ ചെയ്യാൻ പോണേ കേട്ടോ. അതുപോലെ നീതുയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അക്ഷരയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ക്രിസ്റ്റോ സേവിയർ എറണാകുളത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി സന്തോഷം പാട്ട് വെച്ച് തന്നതിന് ജിഷയുടെ ഒരു മെസ്സേജ്, റാണി കോതമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു ഗാനത്തിനായിട്ട് കാത്തിരിക്കുന്നു രാജേഷ് വട്ടേക്കുന്നം ഇടപ്പള്ളിയിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സൽമ ജമാലുദ്ദീന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നല്ലൊരു ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട്. സിനി ശിവദാസ് പത്താം ക്ലാസ് ചേച്ചി എല്ലാവർക്കും ആയിട്ട് നല്ലൊരു ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഗാനങ്ങളിൽ എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്, ശ്രീലക്ഷ്മിക്ക് ആശംസകൾ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്, എൻ്റെ സഹോദരന്റെ മകളായിട്ടുള്ള ദേവനന്ദയ്ക്കും സായന്ത് അതിൽ എല്ലാവർക്കുമായിട്ടും കൂടി കൊടുക്കാമോ, SSLC പരീക്ഷയുടെ ആശംസകൾ എല്ലാം ചേർത്തിട്ട് കൊടുക്കാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സൗമ്യയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ടോമിച്ചൻ കോലഞ്ചേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, രക്ഷ അരുക്കുറ്റി എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, അനൂപ് മട്ടാഞ്ചേരിയിൽ നിന്ന്, അതുപോലെ ടോമിച്ചൻ്റെ ഒരു മെസ്സേജ്, ഗായത്രി, അജാസ്, സൂര്യ വർമ്മയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതുപോലെ ആന്റണി വർഗീസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും കൂടി ചേർത്തിട്ടാണ് ചിത്രത്തിലെ പാട്ട് ദേ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും കൂടി ചേർത്ത് ഈ ഒരു ഗാനം വരുന്നു. ഇത്ര നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് S. മോഹൻ.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ഡെങ്കിപ്പനി ദിനത്തോടനുബന്ധിച്ച് ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP Nadda. ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV Kulkarniയെയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK Vasu. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയായി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

തുടർക്കഥ എന്ന സിനിമയിലെ പാട്ടാണ് ഇന്ന് യുവർ ചോയ്സിലെ ആദ്യത്തെ പാട്ടായിട്ട് നമ്മൾ കേട്ടത്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട്. ഇതുപോലെ തന്നെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ ഇനി നമുക്ക് 2 മണിവരെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കേൾക്കാം. അതിനുവേണ്ടി വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 04842481 04842481 നമുക്കപ്പോ 2 മണിവരെ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒപ്പം ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ എല്ലാം ഒരുമിച്ച് നമുക്ക് കേട്ടുകൊണ്ട് അങ്ങനെ യാത്ര തുടരാം. കൂടെ ഉണ്ട് യുവർ ചോയ്സിൽ ഇന്ന് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ചെറിയ നിലാവുള്ള രാത്രി ഇതുപോലുള്ള പാട്ട് പണ്ട് ആകാശവാണിയിലൂടെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കേട്ടിരുന്ന ആ ഒരു ഓർമ്മ, കൊച്ചിൽ എപ്പോഴോ കേട്ടിരുന്ന ഓർമ്മ ഇപ്പോഴും പെട്ടെന്ന് ഈ ഒരു പാട്ട് ആകാശവാണിയിലൂടെ തന്നെ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലോട് ഓടി വരും. പഞ്ചാഗ്നിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ പഞ്ചാഗ്നി എന്നൊരു സിനിമയിലെ തന്നെയുള്ള മാജിക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോംബേരിയുടെ മാജിക്കാണോ നമ്മൾ പറയുമ്പോൾ ഈ പാട്ടിനെ പ്രത്യേകിച്ചും പറയുമ്പോൾ, അതോ ഒ എൻ വി കുറുപ്പിൻ്റെ വരികളിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ദാസേട്ടൻ്റെ ശബ്ദത്തിലാണോ, അല്ലെങ്കിൽ സ്ക്രീനിൽ ഒന്നും പറയണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ്റെയും ഗീതേച്ചിയുടെയൊക്കെ ആക്ടിംഗ് ആണോ, ഏതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു മാജിക് നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെയുള്ള പാട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ പാട്ടേതാ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഓർത്തിരുന്നിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചാൽ മതി. 04 2 4 2 8 1 0 എന്ന നമ്പറിലേക്ക് അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ബിന്ദു.
0: ബിന്ദു, ആ ബിന്ദു ചേച്ചി, എവിടെന്നാ വിളിക്കുന്നേ?
1: ആലങ്ങാട്
0: നിന്ന് വിളിക്കുന്നേ. നമുക്കിടക്ക് വിളിക്കുന്ന ശ്രോതാവാണല്ലേ?
1: വിളിച്ചിട്ടുണ്ട്.
0: എന്തായാലും നമ്മുടെ പരിപാടിയിലൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്ന ശ്രോതാവും കൂടിയാണല്ലോ. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ പാട്ടിനെ പറ്റിയൊക്കെ പറയുമായിരുന്നേ, പഞ്ചാഗ്നിയിലെ പാട്ട് പറയുന്നു, ഇന്ന് അങ്ങനെ കേൾക്കാൻ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന പാട്ടേതാ?
1: പെട്ടെന്ന് ഓടി വന്ന ശമയ മൂവിയിലെ രാജഹംസമയോ ആ പാട്ട്.
0: ആ പാട്ടാണോ?

0: കേൾക്കേണ്ടതും.
1: ഇല്ല, എനിക്കിന്ന് വർഷങ്ങൾ പോയത് അറിയാതെ മൂവിയിലാ ശിശിരത്തിൽ അവത്.
0: ആ പാട്ടാണ്, ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണല്ലോ ഇതെല്ലാം. ഏതായാലും ഒരു പാട്ട് ചോദിക്കേണ്ട സ്ഥിതിക്ക് വർഷങ്ങൾ പോയതറിയാലെ തന്നെ കേൾക്കാം അല്ലെ. ഇത് ആർക്കൊക്കെ ആർക്കെങ്കിലും കൊടുക്കണോ ഡെഡിക്കേഷൻ? ബിന്ദു ചേച്ചി അവിടെ ആരോ വന്നിട്ടുണ്ടെന്നോണല്ലോ.
1: ഇല്ല ഇല്ല, എന്റെ മക്കൾക്കും എന്റെ ഹസ്ബൻഡിനും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട്.
0: കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ബിന്ദു ചേച്ചി വർഷങ്ങൾ പോയതറിയത് ഈ ഫിലിമിലെ പാട്ട് തന്നെ കൊടുക്കാം കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. എന്നാ കേൾക്കാം പാട്ട്.
1: ആ ഓക്കെ ഓക്കെ
0: ഓക്കെ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 12 മണി കഴിഞ്ഞ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: സ്വാഗതം. ഇത് ആരാണ്?
3: എന്റെ പേര് രശ്മി.
2: രശ്മി, രശ്മി എവിടെ നിന്നാ വിളിക്കുന്നേ?
3: പറവൂരിന്നാ
2: വിളിക്കുന്നേ. രശ്മി പഠിക്കുന്ന ആളാണോ?
3: അല്ലല്ല, ഞാനിവിടെ തയ്ക്കണേ, ഒരു കടയിൽ പോലീസ് ഗാർമെന്റ്സിൽ തയ്ക്കണേന്ന്.
2: അവിടെ ജോലി എടുക്കുന്ന ആളാണ്? അപ്പൊ അങ്ങനെ ഇന്ന് പോയില്ലായിരുന്നോ? കടയിലാണ്. അപ്പൊ ഇന്ന് അവിടെ ഇന്ന് കേട്ടോണ്ടിരിക്കുക. എന്നും നമ്മളുടെ റെയിൻബോ വെക്കുവോ കടയില്?
3: ഞങ്ങളൊരു രാവിലെ 9 മണിക്ക് വരുമ്പോ തുടങ്ങി ഓൺ ചെയ്യും, ഞങ്ങൾ പോണ നേരത്തെ ഓഫ് ചെയ്യാറുള്ളൂ.
2: അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്?
3: ഇവിടെ ഞങ്ങൾ 10-13 പേരുണ്ട്.
2: ഓ,
3: ഓണറും കൂടി കൂട്ടി.
2: അപ്പൊ പിന്നെ എല്ലാവരുടെയും പേരായിട്ട് പറയണ്ട, എല്ലാവർക്കും കൂടി ചേർത്തൊരു പാട്ട് മതിയല്ലേ? ഇനിയിപ്പൊ ആരുടെങ്കിലും വിട്ടുപോയ
3: 10-ാം ക്ലാസ്സില് ജയിച്ച എല്ലാ പിള്ളേർക്കും വേണ്ടിയും, പിന്നെ ഞങ്ങളുടെ കുഞ്ഞൂനും ചന്ദനും വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട്
2: കൊടുത്തു കളയാം. എല്ലാ 10-ാം ക്ലാസ് ജയിച്ച പിള്ളേർക്കും ഒപ്പം തന്നെ ഈ പറഞ്ഞവർക്ക് സ്പെഷ്യൽ ആയിട്ടും കൂടി നമുക്ക് കൊടുക്കാം. ഏത് പാട്ടാ വേണ്ടേ?
3: നായർ സാഹിബിലെ
2: പുഞ്ചവയൽ കൊയ്യാനാണോ?
3: അമ്പോ,
2: അടിപൊളി പാട്ടുകൾ. അപ്പൊ നായർ സാഹിബിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ? മമ്മൂക്കടകളിലെ അടിപൊളി സിനിമയാണ്. അപ്പോ സ്ക്രീനിൽ ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ മുകേഷും ലിസിയും ഒക്കെ ആയിട്ടുള്ള പാട്ട്, അടിപൊളിയായിട്ടുള്ള പാട്ടാണ് ഇന്ന് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മള് കാത്തുവെച്ചേക്കുന്നെ. കൊടുത്തു കളയാം. എല്ലാവരുടെ അവിടെ അന്വേഷണം പറയണം കേട്ടോ. എന്താണ്? എല്ലാവരുടെയും പറയാം. എല്ലാവരുടെയും രശ്മി സ്പെഷ്യൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അന്വേഷണം എടുത്തു തന്നെ പറഞ്ഞേക്കാം കേട്ടോ. നായർ സാഹിബിലെ പാട്ട് ദേ അവിടെ ടൈലറിംഗ് സെന്ററിലുള്ള എല്ലാവർക്കും ഒപ്പം നേരത്തെ പറഞ്ഞവർക്കും കൂടി ആയിട്ട് കൊടുക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്.
3: താങ്ക് യു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अपने से ऊपर का जो स्टूडेंट है हमसे ज्यादा होशियार है उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
2: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: 1994 ഇറങ്ങിയ ഭാര്യ എന്ന സിനിമയിലെ പാട്ടാണല്ലോ നമ്മളിപ്പോ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലെ വിഷ്വൽസിലൂടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശരിക്കും ആലുവ മണപ്പുറത്ത് ഒക്കെ ഷൂട്ട് ചെയ്ത വിഷ്വലൊക്കെ നമുക്ക് പാട്ടിൽ കാണാം. ശരിക്കും ആ ഒരു അമ്പലവും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറലുകളുള്ള പാലവും പുഴയും ഒക്കെ നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ആ മനസ്സിലൊന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഊഹിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഈ പാട്ട് നേരത്തെ വിഷ്വൽ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒന്ന് യൂട്യൂബിൽ ഒന്ന് നോക്കിയേക്കാം. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഇത്രയും വർഷവും കടന്നു കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ മാറിക്കഴിഞ്ഞ് ഇപ്പോഴുള്ള ആ ഒരു വിഷ്വലും കൂടി ഓർത്തേക്കാം. ഒരുപക്ഷെ എപ്പോഴും നമ്മൾ ഓരോ പുതിയ കാലത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും പുരോഗതിയും എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ മനസ്സെപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് കുറെ വർഷം പിന്നേക്കായിരിക്കും അല്ലെ എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ അന്ന് നല്ല രസമായിരുന്നു, നമ്മൾ അന്നുണ്ടായിരുന്നു, അന്നത്തെ ഒരു സിനിമ, അന്ന് കണ്ട ഓർമ്മ, അന്ന് തിയേറ്ററിൽ പോയ ഓർമ്മ, അങ്ങനെ അങ്ങനെ പല പല ഓർമ്മകൾ ഉണ്ടാവും. ഭാര്യ എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് കണ്ടുകൊണ്ട് ഇരുന്നപ്പോ അല്ലെ കേട്ടുകൊണ്ടിരുന്നപ്പോ ശരിക്കും എന്റെ മനസ്സിലൂടെ പോയതും ആ മണപ്പുറത്തെ വിഷ്വലും പെരിയാറും അല്ലെങ്കിൽ നമ്മുടെ പാലവും അല്ലെങ്കിൽ ആലുവയിലുള്ള ആ കടയിൽ നമ്മുടെ ജഗദീഷ് നിർവചിച്ചൊക്കെ കയറുന്ന ആ ഒരു വിഷ്വലും ആ സ്റ്റെപ്പിലൂടെ നടക്കുന്നതും അങ്ങനെയുള്ള മനസ്സിലൂടെ ഈ ഒരു ചിന്തകളും ഒപ്പം തന്നെ ഒത്തിരി ഒത്തിരി വർഷങ്ങൾ കടന്നു പോകുന്നു എന്നുള്ള തോന്നലുകളും എല്ലാം നമ്മൾ ഈ പാട്ടിലൂടെ കിട്ടും. പാട്ട് കേട്ടുകൊണ്ടിരുന്ന നേരം പോകുന്നതേ അറിയത്തില്ല. 12 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട് യുവർ ചോയ്സിലേക്ക്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് അജിത.
0: അജിത,
1: ഞാൻ ആലുവ കടുങ്ങല്ലൂർ എന്ന് വിളിക്കുന്നത്.
0: കടുങ്ങല്ലൂർ എന്നുള്ള അജിത ചേച്ചിയാണല്ലേ ഇത്? എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും നമ്മള് റെയിൻബോയിലേക്ക് വിളിച്ചിട്ടുള്ള അജിത ചേച്ചിയാണ്. ഓക്കെ. ആടാ അജിത ചേച്ചി അവിടെ എന്താ വർക്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞു?

0: അമല ക്യാൻഡിൽസിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഇപ്പൊ ഇന്ന് അവിടെ നിന്നാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. ഒത്തിരി പേരുണ്ടോ?
1: ഞങ്ങള് ആറുപേര്.
0: ആറുപേര്? ആറുപേര് ആരൊക്കെയാ?
1: സിജി, പ്രിയ, ലയ, ശരണ്യ, രാധിക.
0: ഇവരെല്ലാരും കേട്ടുകൊണ്ടാണ് ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു തോന്നൽ വന്നത്. എന്റെ ഊണൊക്കെ കഴിഞ്ഞോ?
1: ഇല്ല, ഒരു മണിക്കാണ് ഊണയ്ക്കാൻ കയറണേ.
0: ഓ, അതിനിടയിൽ ഒരു പാട്ട് കേട്ടൊന്ന് ഉഷാറായിട്ട് പോകാമെന്ന് എഴുതിയിരിക്കുവാണല്ലേ.
1: പാട്ടും കേട്ട് നിങ്ങളുടെ പരിപാടി എപ്പോഴും, കുറച്ച് നാള് ആ വോട്ടെടുപ്പ് ആയിരുന്നോണ്ട് ഉണ്ടായില്ലല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഒരു വിഷമായിരുന്നു.
0: ആ വിഷമൊക്കെ ഇപ്പൊ പോയില്ലേ? ഇപ്പൊ ഫോൺ വിളിച്ച് കിട്ടിയപ്പോ
1: മാറി.
0: ഇന്നപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ടില് ആയിരം കണ്ണുമായി കാത്തിരുന്നു.
0: ആയിരം കണ്ണുമായിട്ട് ആരെയാ കാത്തിരിക്കണേ?
1: കാത്തിരിക്കണത് വരാൻ വരാത്തോർത്തേക്ക് പോയേക്കണേ, അതാരം കാത്തിരിക്കണില്ല.
0: കാത്തിരിക്കണില്ല
1: ഇല്ല.
0: അപ്പൊ ആർക്ക് വേണ്ടിട്ടാ?
1: ഇവിടെ ഞങ്ങളുടെ കമ്പില്ല അവർക്ക് എല്ലാവർക്കും. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ മുതലാളി ഇവിടുത്തെ, എന്റെ പേര് ഷാജു, ചേച്ചിയുടെ പേര് സിമി.
0: എല്ലാവർക്കും ആയിട്ടാണ്.
1: പിന്നെ എന്റെ ചേട്ടായും എന്റെ മോളും. മോൾക്കടെ പേര് ദേവപ്രിയ, ചേട്ടന്റെ പേര് കലാധരൻ.
0: കലാധരൻ എല്ലാവർക്കും ആയിട്ട് കൊടുത്തോളെ.
1: നമ്മുടെ ജുവലിനും വേണ്ടി.
0: ജുവലിന് കൊടുത്തോളെ. ജുവൽ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? വിളിച്ചായിരുന്നോ?
1: ഇല്ല, ഇന്നലെ കിട്ടിയില്ല.
0: കേട്ടില്ല. ജുവലിനോട് അന്വേഷണം ഒക്കെ പറയാം.
1: പറഞ്ഞേക്ക്. പിന്നെ സുഖം?
0: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
1: ഭക്ഷണം കഴിച്ചാ?
0: ഏ, കഴിച്ചിട്ടില്ല. ശ്രോതാക്കളുടെ ഈ ഒരു വിശേഷങ്ങൾ കേൾക്കുമ്പോ തന്നെ നമ്മള് വയറ് നിറയുമല്ലോ സന്തോഷത്താലുള്ള. ആ വയറു നിറയലാണ് കാര്യമിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുമ്പോ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചേട്ടന് വേണ്ടിട്ട് അങ്ങോട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും കേട്ടോ. എന്നാ എല്ലാവർക്കും കൂടിയായിട്ട് നമുക്ക് ആയിരം കണ്ണുമായിട്ട് അങ്ങനെ കാത്തിരിക്കണ പാട്ട് കേട്ടാലോ.
1: ഒത്തിരി
0: സന്തോഷം വിളിച്ചേനെ കേട്ടോ. ഓക്കെ.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരെ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു.
0: അമ്പോ, കൊറേ നാൾക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാന് എനിക്കൊന്നും മെസ്സേജില് എനിക്കൊന്നും ഇന്ന് രാവിലെ വാട്സപ്പിന്റെ മെസ്സേജില് ഇന്ന് നമുക്ക് ഉച്ചക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. കൊറേ
1: കേട്ടുമുട്ടാന്ന് പറഞ്ഞായിരുന്നു.
0: കൊറേ നേരത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 11:30 എന്തോ ആണ് ആ മെസ്സേജ് ഞാൻ കണ്ടത്. ഒത്തിരി മെസ്സേജ് ഉണ്ടായിരുന്നോണ്ടേ. അപ്പൊ ഇന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും ബഷീറൊക്കെ കൃത്യമായിട്ട് എത്തി.
1: ഞാൻ പറഞ്ഞല്ലോ, വരുമെന്ന് പറഞ്ഞില്ലേ?
0: വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയിരിക്കും അല്ലേ. എന്തുണ്ട് ആലപ്പുഴയിലൊക്കെ വിശേഷം?
1: നല്ല വിശേഷം. ഒരു മൂടലി, മഴ പെയ്തിട്ടില്ല, മൂടി കിടക്കുന്നത്.
0: ഇപ്പൊ നമുക്കതുകൊണ്ട് ഒരു വേനൽമഴയൊക്കെ കിട്ടുന്നോണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി. ഇനിയിപ്പോ കാലവർഷം കൂടി ഇങ്ങോട്ട് എത്തട്ടെ.
1: ആ കാലവർഷം 22-ാം തീയതിക്കുള്ളിൽ എത്തുന്നാ പറയുന്നത്.
0: അങ്ങനെ അങ്ങോട്ട് എത്തട്ടെ അല്ലേ, ആ ചൂടൊക്കെ അങ്ങോട്ട് മാറട്ടെ മുഴുവൻ. അതെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മീഡിയം ആയിട്ടുള്ള ഒരു മഴ തന്നെ ആവട്ടെ ഇത്തവണ. ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത മഴ,
1: ആർക്കൊരു ദുരിതം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു മഴ ആയിക്കോട്ടെ.
0: അപ്പൊ ആലപ്പുഴയിൽ ചെറുതായിട്ട് മൂടിക്കെട്ടിയിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ഏത് പാട്ടെന്ന് കേൾക്കണ്ടേ? കോരാകാശിലെ പാട്ടാണ് കേൾക്കണ്ടേ?
1: അതെ, കിഷോർ കുമാർ.
0: കിഷോർ കുമാർ പാടിയത്. ഇതിപ്പോഴും നമ്മുടെ ഷോപ്പില് സ്പീക്കർ പുറത്തേക്ക് റോട്ടിലേക്ക് വെച്ച് തന്നെ കേൾപ്പിച്ചുകൊണ്ടാണോ ഇരിക്കണേ?
1: അതെ, ഞാൻ വർക്ക്ഷോപ്പിൽ ഇത് 6 മണിക്ക് നമ്മള് സുരേഷ് കാഞ്ഞിരക്കാട് 6:15, 6 ഇപ്പൊ 20-ാം എത്തും. സുരേഷ് കാഞ്ഞിരക്കാട് പോലെ 5 മണി വരെ, അതായത് നമ്മുടെ വിവിധ പാർട്ടി തീരുന്നവരാ.
0: അത്രയും നേരം വെക്കും?
1: വെക്കും. വിവിധ പാർട്ടി സൂപ്പർ പരിപാടി. ആ 2 മണിക്കൂറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പഴയ ഗാനങ്ങൾ സൂപ്പറാ.
0: അതെ അതെ അതെ.
1: സഹേലിയും മറ്റേ വേറൊരു പരിപാടി ദയവായിട്ട് ചോദിക്കുന്ന.
0: അപ്പൊ വി ബിയുടെ പരിപാടി ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒപ്പം തന്നെ സ്പീക്കറൊക്കെ വെച്ച് എല്ലാരും കേൾപ്പിക്കുക. അപ്പൊ ഈ മഴ വന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കിഷോർ കുമാറിന്റെ ഈ പാട്ടും നമുക്ക് അങ്ങനെ പതുക്കെ അങ്ങോട്ട് കേൾപ്പിക്കാം എല്ലാവരും അല്ലേ?
1: ഒരു ഡെഡിക്കേഷൻ ഉണ്ട്.
0: അതാർക്കാ?
1: 90-ലെ SSLC പരീക്ഷയ്ക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ നമ്മളെ
0: ജലീൽ കെ കാലിദ്. ജലീൽ മാർക്ക് ലിസ്റ്റ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ
1: അല്ലേ?
0: ഞാൻ ജലീലിനോട് പറഞ്ഞേക്കാം. SSLC മാർക്കൊക്കെ പുറത്തു വന്ന ഈ ഒരു അവസരത്തിൽ ജലീലിന് തന്നെ സ്പെഷ്യലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ മാർക്കിന് വേണ്ടിട്ട് ഒരാൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്.
1: അതെയല്ലോ, മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്.
0: അത് ഞാൻ എടുത്തു പറയാം.
1: അത് പറഞ്ഞേക്കണം. ഞാൻ പ്രത്യേകം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പില്. അത് വായിക്കുകയും ചെയ്തു. അപ്പൊ ഇതോട്
0: അറിഞ്ഞു കാണും. ഇന്നും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. SSLC എല്ലാ പിള്ളേരുടെ സന്തോഷത്തിനൊപ്പം ജലീലിനും കൂടി ആയിട്ട് ഈ ഒരു സന്തോഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞേക്കാം.
1: ഓക്കെ.
0: ഞാന് ചോദിക്കാൻ വരുമായിരുന്നു, അന്ന് മക്കെ പോണ കാര്യം പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കണ്ടു.

0: പാട്ടും വെച്ച് തന്നായിരുന്നു
1: അന്ന് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു അല്ലേ?
0: 1000 കാല മകലയാണെങ്കിലും.
1: ഫേസ്ബുക്കിൽ ചോദിച്ച ആ പാട്ട് ഞാൻ ഓർക്കുന്നു.
0: അതെ അല്ലേ, അതെ അല്ലേ.
1: ഒത്തിരി സന്തോഷം. അപ്പൊ അന്വേഷണം കൂടി പറയണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, എന്നാ കിഷോർ കുമാർ ഈ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ,
1: ഓക്കെ, സന്തോഷം.
0: ഓക്കെ.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:35 ആയിരിക്കെയാണ് ഇനി അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ യുവർ ചോയ്സ് 1 മണിക്ക് തുടരും.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4 പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈയിംഗ് ടു നോട്ട് ദാറ്റ് നിയർലി 7-8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവ്രി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദെർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിംഗ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.

0: ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അനുശോചനം അറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. രണ്ടാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ

അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഒരു മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484242814201. 0484242810 കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. ഏതായാലും ശ്രോതാക്കളോട് വിശേഷങ്ങളൊക്കെ പറയാനും ഒപ്പം പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ക്ഷണക്കത്തിലെ പാട്ടാണ് തൊട്ട് മുമ്പ് കേട്ടത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത ശ്രോതാവ് ഏത് പാട്ടിനായിട്ടാണ് വിളിക്കുന്നതെന്ന്. ഹലോ ഹലോ, നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം, സ്വാഗതം.
0: ആ ഇത് ആരാണ്?
1: ഞാൻ മോളി.
0: മോളി?
1: അതെ.
0: ആ മോളി ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: വൈക്കം. വൈക്കം.
0: വൈക്കത്തുനിന്നാ വിളിക്കുന്നത് അല്ലേ?
1: വൈക്കത്തുനിന്നാണ്.
0: മോളി ചേച്ചി വർക്ക് ചെയ്യുന്ന ആളാണോ അത് വീട്ടമ്മയാണോ എങ്ങനെയൊക്കെയാണ്? അമ്മുമ്മയാണെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ അമ്മൂമ്മ അങ്ങനെ അതിലൊന്നും കഥയില്ലട്ടോ, ഞാനിങ്ങനെ ചോദിക്കണമെന്നേ ഉള്ളൂ. ഞാനെപ്പോഴുവേ ഞാനെപ്പോഴും എല്ലാ ശ്രോതാക്കളോടും ഇങ്ങനെ ചോദിക്കുന്നത് ഈയിടെയായിട്ട് ഞാൻ പലവട്ടം നമ്മുടെ ഓണയർ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മലയാളീസിന്റെ പ്രത്യേകിച്ചും നമ്മുടെ എല്ലാവരുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പേ എനിക്ക് ഈയിടെയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് പ്രായം നമുക്ക് ഈ ശബ്ദം കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും പറയും, നമ്മൾ പറയും ചെറിയ ആളാണെന്ന് വെച്ചാൽ മോളി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴാണ് പറയും ഞാൻ വലിയ അമ്മൂമ്മയാണെന്ന് പറയുന്നത്. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയെന്നോ ചേച്ചിയെന്നോ വിളിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചോദിക്കുന്നത് കേട്ടോ.
1: ഓക്കെ.
0: വീട്ടില് ഏതായാലും ഞാൻ മോളി അമ്മൂമ്മയെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മോളി ചേച്ചിന്നേ വിളിക്കുന്നുള്ളൂ
1: കേട്ടോ.
0: ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ?
1: അതെ, ആദ്യമായിട്ട് വിളിക്കുന്ന. ഒത്തിരി നാളായി ഞാനിങ്ങനെ വിളിച്ചോണ്ടിരുന്നു. എഫ്എമ്മിലും എഫ്എമ്മും റെയിൻബോയാണ് എന്റെ മെയിൻ കൂട്ടുകാർ. റേഡിയോയാണ് എന്റെ എല്ലാം.
0: ആണോ?
1: പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. വിളിച്ചിട്ടില്ല.
0: എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ കിട്ടിയേ മതിയാവുള്ളൂ പറഞ്ഞു ഇരിക്കുവായിരുന്നു അല്ലേ? ഏതായാലും ദൈവം സഹിച്ചത് കിട്ടിയപ്പോ സന്തോഷമായല്ലോ. ഇന്ന് ആ സന്തോഷത്തിനോടൊപ്പം തന്നെ ഏത് പാട്ട് അപ്പൊ കേൾക്കണ്ടേ? ആർക്കാ ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും. പിന്നെ എന്റെ ഒരു കൂട്ടുകാരി എന്റെ പനങ്ങാട്ടുള്ള ജയ എന്ന് പറയണത്, അവളാണ് എനിക്ക് റേഡിയോത്തിന്റെ പറഞ്ഞൊക്കെ തന്നത്
0: വിളിക്കാനായിട്ട്.
1: അതെ അതെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളും പാട്ടുകാർ പാട്ടും പാടും പാട്ട് പഴയ പാടുന്നതൊക്കെ കൂടുതൽ ഇഷ്ടം അവർക്കും. പിന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ അഭിനിവേശം എന്ന സിനിമയിലെ ആ മരി

0: എന്നുള്ള ഒരു പാട്ടില്ലേ,
1: കൊടുത്തു കളയാം കൊടുത്തു കളയാം, ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ. അഭിനിവേശത്തില് കൊടുക്കാം കൊടുക്കാം, ഈ പാട്ട് തന്നെ കൊടുക്കാം, എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം. ഏതായാലും ഇന്ന് വിളിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിന്റെ പുറത്ത് എല്ലാവർക്കും ഈ ശബ്ദത്തിലൂടെ എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ എല്ലാവർക്കും തന്നെ സന്തോഷമാകും കേട്ടോ. ആദ്യമായിട്ട് കിട്ടിയതിന്റെ സന്തോഷം എന്ന് എനിക്ക് മനസ്സിലായി. ആ അപ്പോ അപ്പൊ വൈക്കത്തുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും ആയിട്ട് അഭിനിവേശത്തിലെ പാട്ട്. ദൈവിക്കാം, ഒത്തിരി ഒത്തിരി സന്തോഷം വിളിച്ചതിന് കേട്ടോ. ഓക്കെ, എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ. ഒത്തിരി സന്തോഷം കേട്ടോ, പാട്ട് കേൾക്കാം. ഓക്കെ ശരി ശരി.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം, സ്വാഗതം.
0: ഇതാരാണ്?
1: രാമൻകുട്ടി അല്ലെങ്കിൽ ആർ.കെ. നായർ, ഒറ്റപ്പാലം.
0: ആർ.കെ. നായർ, ഒറ്റപ്പാലം, പാലക്കാട്.
1: അതെ.
0: അമ്പോ, ഇത് നമ്മള് കാരണേ ആദ്യത്തെ പേര് പറഞ്ഞപ്പോ പെട്ടെന്ന് പരിചയമുണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടൊന്നും ഒരു പക്ഷെ ഞാൻ ആലോചിച്ചെങ്കിലും ആർ.കെ. നായർ, പാലക്കാട്, ഒറ്റപ്പാലം എന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ആളിവിടെ ഫേമസ് ആണ്. എന്ത് ചെയ്യുന്നു ചേട്ടാ അവിടെ?
1: ഞാൻ തിരിച്ചു വന്ന പ്രവാസിയാണ്.

0: തൽക്കാലം ചെയ്യുന്നില്ല. ഏകദേശം 4 വർഷത്തോളമായി, 4 വർഷം കഴിഞ്ഞു പ്രവാസം അവസാനിപ്പിച്ചു വന്നതാണ്.
1: ഓക്കെ, അവിടെ എവിടെയായിരുന്നു
0: പ്രവാസം? കമ്പനി എന്ന് വെച്ചാല് ദുബായിലാണെങ്കിലും
1: ദുബായിലായിരുന്നു.
0: ജിസിസിയിലും മിക്ക രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്.
1: ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും നമ്മൾ പുറത്തേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് നാടിനെ വിട്ട് മാറി നിന്നിട്ട് നമ്മുടെ മലയാള ഗാനങ്ങൾ ഇതുപോലെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ആരോ ഇപ്പം ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു എന്ന് പറഞ്ഞ പാട്ട്, അപ്പം ഇതുപോലെ പാട്ടുകളൊക്കെ ആ സമയത്ത് എങ്ങനെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ വിഷമം ഉൾക്കൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു?
0: സംഭവം നൊസ്റ്റാൾജിയാണ്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അവിടെയും ഇതന്നെ റേഡിയോയിൽ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറ്, അവിടുത്തെ പാട്ട് മറ്റേ ഹിറ്റ് എഫ് എന്നുള്ള റേഡിയോ ഉണ്ടല്ലോ.
1: അപ്പൊ റേഡിയോ റേഡിയോ നേരത്തെ തന്നെ കേൾക്കുന്ന ആള് തന്നെയാണല്ലേ?
0: ആ പണ്ട് കേൾക്കുന്ന റേഡിയോയാണ് നമുക്ക്.
1: റേഡിയോയുടെ മെയിൻ ആളാണ്
0: അവിടെ. മറ്റേ രാത്രി സ്ഥിരം ഒരു പാട്ട് എന്റെ പാട്ടായിരിക്കും എപ്പോഴും
1: ഉണ്ടാവുന്നേ
0: ഹിറ്റ് എഫ് എമ്മിൽ. അതായത് ഓൾഡ് കൊലയ ഗാനം ഒരു പാട്ടുണ്ടാവും.
1: അപ്പൊ നാട്ടിലേക്ക് വന്ന്
0: ആർ കെ ചേട്ടൻ പറഞ്ഞ ഫേമസ് അവിടെ.
1: അപ്പൊ നാട്ടിലേക്ക് വന്നപ്പോ ഇപ്പൊ ആകാശവാണിയിലൂടെ ആർ കെ നായം കൂടി ഫേമസ് ആയി.
0: അതെ.
1: ഇന്നപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: ഇന്ന് കമലവെള്ളം സിനിമയില് ദാസേട്ടൻ പാടിയ സായന്തനം.
1: സായന്തനം, ഓ അടിപൊളി പാട്ടാണ്. ഈ ഈ ഘനഗാംഭീര്യമുള്ള ഈ ശബ്ദം കേട്ടോണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
0: രണ്ടുപേരും പാടി നോക്കാം, ശരിയാവുമോ അറിയില്ല.
1: തീർച്ചയായിട്ടും പാടിക്കോളൂ.
0: ഓക്കെ. സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മലയോളക്കാസന്തം
1: ഒട്ടും മോശമായില്ല. അതിൽ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളുടെ ഇത്രമാത്രം ഉള്ള ആ ആ ശബ്ദത്തിലൂടെ കേൾക്കാൻ പറ്റിയിരുന്നു നമ്മൾക്കും ഒത്തിരി സന്തോഷം കേട്ടോ. ഇനി നമുക്ക് ചേട്ടൻ ആഗ്രഹിച്ച പോലെ തന്നെ ദാസേട്ടന്റെ ശബ്ദത്തിൽ ഈ പാട്ടങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാം എല്ലാവർക്കും. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇരിക്കട്ടെ, പാലക്കാടുകാർക്കും എല്ലാവർക്കും.
0: ഓക്കെ
1: ഓക്കെ, നമുക്ക് കേൾക്കാം.
0: ഓക്കെ,
1: സന്തോഷം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഒരു ശ്രോതാവ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: ഇതാരാണ്?
3: ഞാൻ ഷഹീബ.
2: ഷഹീബ, ഷഹീബ ജെയിൻ ആണോ?
3: ഷഹീബ ജെയിൻ.
2: ആ, നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവാണ്. ഇത് സ്ഥലം പനയപ്പള്ളിയാണ്. പനയപ്പള്ളിക്കാർക്കൊക്കെ എല്ലാം സുഖമായിട്ടിരിക്കുന്നോ?
3: പനയപ്പള്ളിക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് കുറച്ച് മഴയെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും.
2: ആ, എല്ലായിടത്തും ഇത്തിരി ഇത്തിരി മഴയൊക്കെ കിട്ടണോണ്ട് എല്ലാവർക്കും സുഖമാണ്.
3: പിന്നെ ചൂടൊക്കെ മാറി.
2: ആ, ചൂടൊക്കെ മാറിയപ്പോ തന്നെ പകുതി സമാധാനമായല്ലേ?
3: പിന്നെ ഏറ്റവും നല്ല സമാധാനം അതാണ്.
2: ഇതുപോലെ ഒരു മീഡിയം മഴ മതി നമുക്ക്.
3: അതെ, ചെറിയ ചെറിയ മഴ മതി. വലുതൊന്നും വേണ്ട, വലുതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും.
2: അതെ അതെ, നമ്മൾ കുറച്ചു മുമ്പ് ഒരു ശ്രോതാവിനോട് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മഴ ഒരു മഴക്കാലം ആകട്ടെ. അതെ, അപ്പൊ പനയപ്പള്ളിക്കാർക്ക് വേണ്ടിട്ടാണോ ഇന്ന് പാട്ട്?
3: പനയപ്പള്ളിക്കാരും പിന്നെ റെയിൻബോയുടെ എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ അവതാരകർക്കും പിന്നെ കൂടെ ശ്രീജിത്തിനിരിക്കട്ടെ.

0: ഒരു വഴിക്ക് പോണതല്ലേ, ഇരിക്കട്ടെ അല്ലേ.
1: ഒരു വഴിക്ക് പോണല്ലോ, ഒരു വെഡിങ് കൂടെ അവിടെ പോകാന്ന് വിചാരിച്ചു.
0: ഏതായാലും ഒത്തിരി സന്തോഷം നമുക്ക് വേണ്ടി എടുത്തു പറഞ്ഞതിന്.
1: അത് തന്നെ.
0: ഇന്നപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മറ്റേ വിജയന്റെ പാട്ട് മതി, തമിഴ് പാട്ട്.
0: തമിഴ് പാട്ട്
1: മനൊന്നുള്ളില്ല,
0: തുള്ളാത്ത മനൊന്നുള്ള. 20 കോടിയാണോ?
1: 20 കോടിയല്ല.
0: മേഘമായി വന്ന് കൊടുത്തു. വിജയ് ഫാനാണപ്പോ. ഓക്കെ, എന്നാ വിജയ് ഫാൻസിന് എല്ലാവർക്കുമായിട്ടും പ്രത്യേകിച്ചും പനയപ്പള്ളിക്കാർക്കും കൂടി വേണ്ടിട്ട് ഇരിക്കട്ടെ. പിന്നെ പോകണ വഴിക്ക് എനിക്കും കൂടി ഇരിക്കട്ടെ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഇല്ലില്ല, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇപ്പൊ നമുക്ക് ശ്രോതാക്കളോട് സംസാരിക്കുന്നതിലെ സന്തോഷം അതിലാണ് മെയിൻ. അതെ അതെ അതെ അതെ അതെ അതെ, ആ സന്തോഷമാണല്ലോ നമ്മുടെ മെയിൻ.
1: ഏറ്റവും രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതല്ലേ ഒരു കൂട്ട് രാവിലെ.
0: എന്നിട്ട് കഴിച്ചോ?
1: ഇല്ല ഇല്ല ഇല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ.
0: ഓ, അപ്പൊ നമ്മളെ പോലെ തന്നെയാണ്, ഇതാണ് സന്തോഷം.
1: ഇതൊക്കെ തന്നെ സന്തോഷം.
0: ഓ, അത് എടുത്തു പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഏതായാലും ഞാൻ കഴിച്ചു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഒരു 2 മണി കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് ഓർത്ത് നമ്മുടെ ശ്രോതാക്കള് കാത്തിരിക്കുവാണല്ലേ. ആഹാ, അപ്പൊ മകളെയാണ് ജോലി ഏൽപ്പിച്ചിരുന്നേ.
1: ഇന്നത്തെ ജോലി മകൾക്ക് കൊടുത്ത്.
0: ഇന്ന് എങ്ങനെ ഒന്നും ഞാൻ കിട്ടിയിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ടിരുന്നേ അല്ലേ.
1: കിട്ടിയിട്ട് ഇറങ്ങുള്ളൂ, ഒരുപാട് നാളെ നോമ്പിന് മുമ്പ് ഞാൻ വിളിച്ചതാണ്. കൊറേ നാളത്തെ ഞാൻ മാറ്റി, പുതിയ ആൾക്കാരെ
0: പുതിയ ആൾക്കാർക്കും നമുക്ക് അവസരം കൊടുക്കാം.
1: അവസരം കൊടുക്കാം
0: കൊടുക്കാം കൊടുക്കാം.
1: ഇടയ്ക്കിടയ്ക്ക് മെസ്സേജിൽ
0: ആ പരിപാടികളെല്ലാം കേട്ടുകൊണ്ട് കൂടെ ഉണ്ടായാ മതി നമ്മുടെ എല്ലാവരും. അതിനിടയിൽ കൂടി ഏതായാലും ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തുള്ളാത്ത മനമെന്ന് തുള്ളിലെ പാട്ടം കൂടി കേൾക്കാം. അപ്പൊ ഈ ഇതെല്ലാം സെറ്റ് ആയിക്കോളും കേട്ടോ. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ഏതായാലും പനയപ്പിള്ളിക്കാരും എല്ലാവരും എടുത്തൊരു അന്വേഷണം. ഓക്കെ
1: ഓക്കെ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: യുവർ ചോയ്സിലേക്ക് ഇഷ്ട ഗാനങ്ങൾ ചോദിക്കാനായിട്ട് നമ്മോടൊപ്പം ഇപ്പൊ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ ഗിരീഷ്, പറവൂര്, നോർത്ത് പറവൂര്.
2: നോർത്ത് പറവൂരുന്ന്? നോർത്ത് പറവൂരുന്ന് ഗിരീഷ് ഏട്ടൻ അല്ലേ?
3: അതെ അതെ.
2: ഗിരീഷേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ നോർത്ത് പറവൂര്?
3: ഇവിടെ മഴയുണ്ട്.
2: മഴയുണ്ട്?
3: ചാറ്റൽമഴ.
2: ചാറ്റൽമഴയാണ്. എന്നാലും ആ ചൂടിനൊരു ആശ്വാസം ഉണ്ടല്ലേ?
3: അതെ അതെ.
2: ഇപ്പോ എല്ലായിടത്തുനിന്നും വിളിക്കുന്ന ശ്രോതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോ ആദ്യം അവിടെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോ എല്ലാവരും മെയിൻ ആയിട്ട് പറയുന്ന വിശേഷം തന്നെ ഈ മഴയാണ് അല്ലേ?
3: അതെ അതെ.
2: അതിലൊരു സന്തോഷമുണ്ട് ആ ചൂടൊക്കെ ഒന്ന് കുറയുമ്പോ.
3: അതെ.
2: ഗിരീഷേട്ടാ, ഗിരീഷേട്ടൻ വർക്ക് ചെയ്യുന്ന ആളാണോ?
3: ഞാൻ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലാണ്. ഇപ്പൊ മഴ തുടങ്ങി, കുറച്ച് മഴ കൊണ്ടപ്പോ ഒരു തലവേദന, തൊണ്ടവേദന നേരിടുന്നുണ്ട്. അപ്പൊ ഞാൻ പോയില്ലെന്ന്.
2: ഇന്നപ്പോ ഒരു അസ്വസ്ഥത കാരണം ലീവ് എടുത്തു.
3: അതെ.
2: ഓഹോ, അപ്പം ഓക്കെ. അല്ലെങ്കിൽ ശനിയാഴ്ച വർക്കിംഗ് ആണല്ലേ അവിടെ?
3: അതെ അതെ.
2: ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു അസ്വസ്ഥതയൊക്കെ മാറ്റാനായിട്ട് ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: എനിക്ക് കളമൊഴി കാറ്റുണർന്നു എന്ന സിനിമ, അതെ പാട്ട് വേണം. അത് കൺഗ്രാചുലേഷൻസ് മിസ് അനിത മേനോൻ എന്ന സിനിമയിലെ പാട്ടാണ്.
2: സിനിമയിലെ പാട്ടാണ് കളമൊഴി. ഓക്കെ.
3: എം ജി ശ്രീമാറും ചിത്രയും പാടി.
2: ചിത്രയും പാടിയ പാട്ടാ. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ?
3: അതെ അതെ.
2: കൊടുക്കാം കൊടുക്കാം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പനി തുടങ്ങാൻ പോവാണല്ലോ, ചെറിയൊരു ജലദോഷോ ഒരു കോൾഡൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പെട്ടെന്ന് മാറിപ്പോട്ടെ. ഇനിയിപ്പോ ഈ മഴക്കാലമൊക്കെ വരുമ്പോ എല്ലാവർക്കും വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, ചെറിയ പനിയും ജലദോഷവും ശരീര അസ്വസ്ഥതയും അതെല്ലാം എല്ലാം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവർക്കും.
3: അതെ
2: അതെ. ഗിരീഷേട്ടന്റെ ഏതായാലും ഈ പാട്ട് കഴിയുമ്പോ തന്നെ മനസ്സൊന്നും ഉഷാറാവട്ടെ കേട്ടോ. മെഡിസിനൊക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അസുഖം എല്ലാം മാറ്റിക്കോ. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി പാട്ടൊക്കെ കേൾക്കാം.
3: ഓക്കെ
2: ഓക്കെ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ശരി.

0: ഒരു മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആകുമ്പോൾ നമ്മോടൊപ്പം ഇപ്പൊ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: ഇത് ബാബു കണ്ണമാലി.
0: ബാബു കണ്ണമാലി.
1: യെസ്.
0: ബാബു ചേട്ടൻ സ്ഥിരമായിട്ട് നമ്മള് വിളിക്കുന്ന ശ്രോതാവും കൂടിയാണല്ലേ?
1: സ്ഥിരമായിട്ട് വിളിക്കാറില്ല, ഞാനൊരു 4-5 ദിവസം കഴിയുമ്പോഴേ വിളിക്കാറുള്ളു.
0: ഞാൻ സ്ഥിരമായിട്ടൊരു പരാതിയായിട്ട് ചോദിച്ചതല്ല കേട്ടോ.
1: അല്ല, എന്താ ഞാൻ സവാരിയില് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന്
0: വിളിച്ചിട്ടുണ്ടായിരുന്നു
1: രാവിലത്തെ സവാരിയില്.
0: അതല്ലാതെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നല്ലേ?
1: ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി.
0: ആ, ഞാൻ

0: എനിക്ക് മനസ്സിലായി മനസ്സിലായി. ഞാൻ ആദ്യം ഇത് വളരെ ഭാവിയതോടുകൂടി ഞാൻ എങ്ങനെ അങ്ങനെ സ്ഥിരം വിളിക്കുന്ന എന്ന് ഞാൻ ചോദിച്ചത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം ആളുകളാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് എപ്പോഴും വിളിക്കുന്നത് പറഞ്ഞല്ല കേട്ടോ. ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, 102 വിളിക്കാറുണ്ട്. മെയിനാണ്, എല്ലാം നമ്മുടെ മെയിൻ ആണല്ലേ.
1: ഇതിലാണ് ഇപ്പൊ 2 മണിക്കൂർ ഉള്ളത്, മറ്റേത് 1 മണിക്കൂറേ ഉള്ളു.
0: അപ്പൊ അതിലൊത്തിരി കോമ്പറ്റീഷൻ കൂടുതലാണ്.
1: അതിൽ വിളിച്ചിട്ട് ഇടവേ ഇല്ല. ഇത്

0: ഇന്നിപ്പോ കൂടുതലും പുതിയ ആൾക്കാർ കിട്ടാത്ത ആൾക്കാർ
1: കിട്ടിക്കൊണ്ടിരിക്കുന്നത്
0: വിരലാണെന്ന് ചില പഴയ ആൾക്കാർക്ക് മാത്രമേ ഇപ്പൊ കിട്ടിയുള്ളൂ. എന്നാലും കൂടുതലും വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് കിട്ടി, അത് വളരെ സന്തോഷം. നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് അവര്
1: ചോദിക്കുന്നത്,
0: അത് തന്നെ നമുക്ക് വലിയ സന്തോഷം.
1: അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ?
0: സന്തോഷം. പിന്നെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിയാനും അവരുടെ സുഖദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള വേദി കൂടിയാണിത്.
1: അവർക്കത്
0: കേൾക്കാനും നിങ്ങളോടുള്ള ഒരു സന്തോഷം പങ്കുവെക്കാനൊക്കെയാണ് നമ്മൾ ഈ വിളിക്കുന്നത്.
1: കറക്റ്റാണ്, കറക്റ്റാണ്. നമുക്ക് എല്ലാ ശ്രോതാക്കളുടെയും വിശേഷങ്ങൾ അറിയാനും ഒപ്പം തന്നെ അവരാവശ്യപ്പെടുന്ന പാട്ടുകളും കൂടി നമ്മൾ ഒരുമിച്ച്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, കാരണം ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളെ നമ്മളെ എല്ലാവരോടൊപ്പം ഒരുമിച്ച് തന്നെ നമ്മൾ ആ പാട്ടും കേൾക്കുന്നത്, അത് അത്ര ആസ്വദിച്ച് തന്നെ കേൾക്കുന്നത്.
0: നിങ്ങൾ പട്ടിണിയിൽ നിന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്?
1: ഓ, ഇന്നെല്ലാവരും പട്ടിണി നിന്ന് കഴിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നമ്മളെ വിശപ്പ് ഒരു പരിവാക്കുന്ന തോന്നണേ. പതിനഞ്ചു മിനിറ്റ് കൂടി ഉള്ളു, അപ്പൊ ഈ സമ്മാനത്തോടെ കഴിക്കാം അല്ലേ? ബാബുച്ചേട്ടൻ ആളൊരു ബിരുദനാണപ്പൊ. അല്ല, ഇത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ആളെന്ന് നിലയ്ക്കാട്ടോ
0: പറയുന്നേ.
1: കുറച്ചു കഴിയുമ്പേക്കും പറയാ, ആ ശ്രീജിത്ത് എന്നെ പറഞ്ഞു ഞാനൊരു ബിരുദനാണെന്ന്. അങ്ങനൊന്നും ചിന്തിക്കല്ലേ. സന്തോഷം, സന്തോഷം.
0: അതിന്
1: വിളിച്ച് നമ്മളോട് ഇത്രയും സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുന്നതിനും നമ്മളോട് ആ ഒരു എനർജി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചു തന്നെ, നമ്മുടെ ശ്രോതാക്കളോട് എത്തിച്ചു തന്നതിന് ഒത്തിരി സന്തോഷം. ഇന്നപ്പോ ബാബുചേട്ടന് ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് ഞാൻ ഒന്നാമത് നസീർ സാറിന്റെ ആരാധകനാണ്. അപ്പൊ എനിക്ക് നിവേദ്യം എന്ന് പറഞ്ഞ പഴയൊരു സിനിമയുണ്ട്, നിവേദ്യം
1: പഴയ നിവേദ്യത്തിൽ.
0: പാദസരമണിയുന്ന പമ്പ നദി എന്ന് പറഞ്ഞ പാടുണ്ട്,
1: തീർച്ചയായിട്ടും കൊടുത്തോളെ.
0: പ്രകൃതി രണ്ട് മാധുര്യമേറ്റ പാടിക്കുന്നു, ദാസാറും
1: മാധുര്യമേനും പാടിക്കുന്നത്. അതെ അതെ,
0: പാടിക്കുന്നു.
1: അപ്പൊ ആളൊരു ബിരുദം മാത്രമല്ല, കൊച്ചു ഗായകനും കൂടിയാ. ആള് ബിരുദം മാത്രല്ല, കൊച്ചു ഗായകനും കൂടിയാണെന്ന്.
0: പിന്നെ ജയൻ നമ്മുടെ മെയിൻ ആളാണ്, രണ്ട് ഡയലോഗ് ജയനോട് കേട്ടോ.
1: അയ്യോ,
0: എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ഉദാസമുണ്ടേരിയാണ്. ഞാൻ ആവശ്യപ്പെട്ട നിവേദിത പാട്ട് കേട്ടാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.
1: ഒത്തിരി സന്തോഷം കേട്ടോ. ഏതായാലും ഞാൻ ഇതൊന്നും അറിയാതെ പറഞ്ഞ ആളൊരു ബിരുദനാണെന്ന് ഇപ്പൊ ഏതായാലും ഉറപ്പിച്ചു.
0: ഓക്കെ,
1: നിവേദ്യത്തിലെ പാട്ട് ഇതേ എല്ലാവർക്കും ഇട്ട് വെച്ചു തരാം. ഒത്തിരി സന്തോഷം വിളിച്ചേന് കേട്ടോ, നമ്മളെയൊക്കെ സന്തോഷമാക്കിയതിന് ഒത്തിരി സന്തോഷം.
0: ആയിക്കോട്ടെ.
1: ഓക്കെ, അപ്പൊ നമുക്ക് നിവേദ്യത്തിലെ പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സമയം 1 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുവാണ്. നമ്മോടൊപ്പം മിക്കവാറും ഇത് നമ്മളുടെ ലാസ്റ്റ് കോളർ ആയിരിക്കും, കാരണം വിശേഷങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഈ പറഞ്ഞ സമയം ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ നോക്കാം ആ ഭാഗ്യവാൻ ആരാണെന്നുള്ളത്. നമസ്കാരം.
2: നമസ്കാരം സാർ,
1: സ്വാഗതം. ഇതാരാണ്?
2: താങ്ക് യു സാർ. ഞാൻ സാജൻ.
1: സാജൻ?
2: ആ
1: സാജൻ ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഞാൻ ഈ വർക്കിന് ഈ സ്ട്രെസ് വർക്കൊക്കെ ഉണ്ട്, വീടിന്റെ ഒക്കെ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഗുണടിക്കാൻ വന്നേക്കാണ്, അപ്പഴാണ് വിളിച്ചത്. പിന്നെ അവിടേക്കൊക്കെ കേക്കും, ഇപ്പൊ മഴ പറഞ്ഞിട്ടും ബ്രേക്ക് ആയിരിക്കണം.
1: ബ്രേക്ക് ആയിരിക്കുവാണ് വർക്കൊക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ ശരിക്കും എവിടെയാണ് സ്ഥലം ഇപ്പൊ വീട്ടിലേക്ക് വന്നെന്ന് പറയുമ്പോ?
2: വീട്ടിലേക്ക് വന്ന് നീർക്കോടേക്ക് വന്നു. വീട് നീർക്കോട്.
1: നീർക്കോട് നിന്നാണ്?
2: ആലങ്ങാട പയനക്കടം. വീണ്ടും ഒരു ചെറിയ പെട്ടി കട, ഒരു കടയും വേണ്ടി എനിക്ക്.
1: കടയുണ്ട്.
2: അത് വൈഫ് നോക്കും.
1: വൈഫ് നോക്കും.
2: അതൊക്കെ ജീവിതം.
1: രണ്ടും കൂടി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും.
2: അതെ
1: അതെ. അല്ല, രണ്ടുപേരും എന്നാലും ഈ സമയത്ത് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നതും ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. ഓ, മഴ വന്നോണ്ട് ആ ബ്രേക്ക് വന്നല്ലേ?
2: ബ്രേക്ക് വന്ന. പിന്നെ പണി ഏറ്റവും കുറച്ചിട്ടുണ്ട് പുതുപണി.
1: നമ്മളെപ്പോഴും മഴ വരുമ്പോ ചൂട് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുമ്പോ അതിനൊപ്പം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, ആ മഴ വരുമ്പോ വർക്ക് പോകുന്ന ഒത്തിരി ആളുകളും കൂടി ഉണ്ട്.
2: തീർച്ചയായിട്ടും
1: അല്ലേ? അതും കൂടി ചേർത്ത് വെച്ച് നമ്മള് പറയേണ്ടതാണ്. ഏതായാലും സാജൻ ചേട്ടൻ വിളിച്ചപ്പോ അതും കൂടി പറഞ്ഞപ്പോ
2: മഴ നേരത്തെ ശ്രദ്ധ പറഞ്ഞോട്ടെ, ഹെവി നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മഴ ഇതായിരുന്നു പറഞ്ഞ.
1: അതെ അതെ അതെ.
2: ചേട്ടനെ വിളിച്ചില്ലേ?
1: അതെ അതെ. അതോ മഴ ഒത്തിരി വേണ്ട, നമുക്കൊരു മീഡിയം ആയിട്ട് മതി എന്ന് പറഞ്ഞത്.
2: അതന്നെ അതെ, മഴയെ തീർത്താവണിക്കാൻ പറഞ്ഞു. എല്ലാം സമ്മിശ്രമായിട്ട് നമുക്ക് വേണ്ടത്.
1: അതാണ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. എന്തിനും ഒരു ബാലൻസ് വേണം അല്ലേ?
2: തീർച്ചയായിട്ടും സാറേ.
1: ഒന്നും കൂടണ്ട, എല്ലാം നമുക്ക് ആവശ്യത്തിലധികം വേണ്ട. പക്ഷെ ആവശ്യത്തിന് എന്താണോ വേണ്ട അത് മതി.
2: നമ്മുടെ ജീവിതം ഓരോ സമയത്ത് തീർന്നുകൊണ്ടിരിക്കല്ലേ?
1: അതാ അതാണ് ശരിക്കും ഉള്ളതിൽ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് തൃപ്തി
2: ആക്രാന്തങ്ങളൊന്നുമില്ല.
1: ആ തൃപ്തിപ്പെടാൻ പറ്റുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും വെറുതെ പറഞ്ഞല്ല കേട്ടാ, നമുക്ക് അങ്ങനെ ലോകത്തെ ഇപ്പൊ ഓരോ പ്രശ്നങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി നമുക്ക് വളരെ ദുഃഖത്തായിട്ട് ഒരു ജീവിതം നമുക്ക്.
1: തീർച്ചയായിട്ടും
2: ഇന്നും ഇവിടെ കിടക്കാൻ പോണില്ലല്ലോ.
1: കറക്റ്റ് ആണ്.
2: നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
1: കറക്റ്റ് ആണ്.
2: എല്ലാവരോടും അത്യാവശ്യം നമ്മള് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മനുഷ്യ സ്നേഹമൊക്കെ നമുക്കുണ്ട് സാർ. എല്ലാവരോടും
1: വേണം വേണം വേണം. അതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എല്ലാം ഉൾക്കൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും അർത്ഥപൂർണ്ണമാവുള്ളൂ.
2: തീർച്ചയായിട്ടും.
1: ഏതായാലും ലാസ്റ്റ് കോളർ വിളിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് പി ജയന്തന്റെ ഒരു ഇഷ്ടമാണ്. അപ്പറ്റ മുത്തശ്ശീല
1: ഹർഷബാഷ്പമാണോ?
2: അതെ,
1: എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്.
2: രണ്ടുപേരും പാടാട്ടോ.
1: ആ പാടിക്കോളൂ പാടിക്കോളൂ.

0: സാഞ്ചേട്ടാ, ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
0: നല്ലൊരു പാട്ട് നമുക്ക് ജയചന്ദ്രന്റെ ശബ്ദത്തിലൂടെ
1: അതെ, നമ്മൾ
0: നമുക്കത് കേൾക്കാൻ
1: കാണുന്ന
0: മലയാളികൾക്ക് എല്ലാവർക്കും അവസരം കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ. കാരണം ചിത്രത്തിലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വലിൽ തന്നെ ഈ ഒരു ശബ്ദവും ഇതും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. പ്രേംനസീറും ഷീലയും കൂടി ഉള്ളത്. അതെ അതെ അതെ. ഏതായാലും ഒത്തിരി സന്തോഷം ഇതെല്ലാം ഓർമ്മിപ്പിച്ചതിന് കേട്ടോ. ലാസ്റ്റ് കോളർ ആയിരുന്നു, നമുക്കിന്ന് പാട്ട് കേൾക്കാം. ഓക്കെ, മുത്തശ്ശി എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട് എന്ന് അത്രമാത്രം ഭി ജയചന്ദ്രനെ ഭാവഗായകൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേംനസീറിന്റെ എക്സ്പ്രഷനും ഷീലാമ്മയുടെ എക്സ്പ്രഷനും ചിത്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. പാട്ട് റേഡിയോയിലൂടെ ഒഴുകിയെത്തുമ്പോൾ പ്രേംനസീർ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഏറ്റവും അധികം ആ വിഷ്വലും കൂടി ഷീലാമ്മ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വരികളിലാണ് ഏറ്റവും അധികം എന്നെ സ്പർശിച്ചിട്ടുള്ളത്. കാരണം ഏത് സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു, വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്ന് നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഇത് പി ജയചന്ദ്രന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീല് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ.

സമയം 1 മണി കഴിഞ്ഞ 59:03. ഇത്ര നേരം പരിപാടികളെല്ലാം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് എസ് മോഹൻ. 2 മണിക്ക് കേൾക്കാം ഹിന്ദിയിലുള്ള വാർത്തകൾ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ഓ പൗന ജറ തമ്പ അരഘെ പടാല പിക്കലായി അമ്പ അലവായി പടാല പിക്കലായി അം ഓ നിട്ട് പടാല പിക്കലായി അമ്പ कुछ अलग अलग वैरायटी होती थी पर फिर ये गाना तो वंस मोर होता ही था
1: जी जी
0: तो

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലാൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, AICT

0: സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കർട്ടിസ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൌണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാസമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതായി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
1: ന്യൂസ് റെയിൻബോ.

0: ഇന്ന് നമ്മുടെ റെയിൻബോ സ്റ്റുഡിയോയിൽ ആരാണ്?
1: ആരാണ്? ഞാൻ സ്മിതാ ബാലനാണ്.
0: ഞാൻ അച്ചുവാണ്. നമ്മുടെ കോമ്പിനേഷൻ ഇതിന് മുമ്പ്
1: വന്നിട്ടില്ലേ? ആദ്യമായിട്ടാണ് ഈ കോമ്പിനേഷൻ, അവസാനമായിട്ടാണോ അറിയാമല്ല.
0: അങ്ങനെ പറയല്ലേ, അറം പറ്റണ വർത്തമാനമേ പറയുള്ളൂ.
1: ഈശ്വര, എന്നെ കുത്താൻ വേണ്ടി ഇരിക്കുകയാണ് വടിയായിട്ട്.
0: അല്ല, സാധാരണ ഞാനിവിടെ ഇരിക്കുമ്പോ അപ്പുറത്തൊന്നെങ്കിൽ സുരേഷ് കാഞ്ഞിരക്കാട്ടായിരിക്കും, അത് എന്നെ കൊന്നോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ എനിക്കിന്ന് കൊല്ലാനായിട്ട്
1: പാവം ഞാൻ.
0: അതെ, പാവം. ഇച്ചിരി മുമ്പ് എന്നെ വയറ് നിറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി സമാധാനത്തിലായിരിക്കും,
1: അല്ലെങ്കിൽ ഭദ്രകാളി.
0: അതെ, സത്യം. അപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ടൈമാണിത്.
1: അതെ, നിങ്ങൾക്കൊപ്പം ഞങ്ങളാണ് കൂടെയുള്ള സ്മിതാ ബാലനും അച്ചുവാണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരം ഇന്ന് 5 മണി മുതൽ, ഇപ്പൊ സമയം എന്താ അച്ചു?
0: ഇപ്പൊ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 20 സെക്കൻഡും ആയിട്ട്.
1: ആ, അപ്പൊ ഇനി 8 മണി വരെ നമ്മൾ ഒരുമിച്ചുണ്ടാകും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കായിട്ട്. അപ്പൊ യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ പാട്ട് കേട്ട് ഇതിന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരോ വീട്ടമ്മമാരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിട്ട് ഈ ഒരു സെഗ്മെന്റ് ഞങ്ങൾ സമർപ്പിക്കും.
0: അതെ അതെ അതെ. അപ്പൊ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ പറയാം. 9446411888. കറക്റ്റല്ലേ?
1: അതെ, കറക്റ്റ്.
0: പഠിച്ചു, പണ്ടത്തെ ഒന്നും മറന്നിട്ടില്ല.
1: എല്ലാം പഠിച്ചു.
0: അപ്പൊ അത് മാത്രല്ല കേട്ടോ,
1: വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് കേട്ടോ.
0: വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്,
1: അത് 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറില്.
0: ഓക്കെ, ആ വാട്സ്ആപ്പ് നമ്പറിലും നമ്മുടെ ഭാഗത്ത് നിന്ന് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ സ്മിത റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറെ ചോദ്യങ്ങൾ. ഞാൻ വിചാരിച്ചു ചോദ്യങ്ങളൊന്നും ചോദിച്ചു,
1: ചോദ്യങ്ങൾ മുഴുവനും സ്മിതയുടെ അല്ല, അതിന്റെ ഒരേ ഒരു ഉത്തരവാദി അച്ചുവാണ്.
0: ഞാൻ അതുകൊണ്ട് വിചാരിച്ചു കുറച്ച് കൊനഷ്ടായിട്ടുള്ള ഗെയിം എടുക്കാന്ന് വിചാരിച്ചു. അത് കൊനഷ്ടാണെന്ന് ഞാൻ തന്നെ ട്രൈ ചെയ്തപ്പോ എനിക്ക്
1: മനസ്സിലായി, വന്ന് കേറി വഴി എന്നോടും പറഞ്ഞു.
0: എന്നിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ?
1: അല്ല, ഞാൻ ഓർത്ത് ഇതൊക്കെ എവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ വിളിക്കുന്ന സ്നേഹിതരെ നിങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്ന സ്നേഹിതരെ, ഞങ്ങൾ നിങ്ങൾക്കായിട്ട് 2 പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, മറ്റൊന്ന് ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. അപ്പൊ
0: ഇൻസ്റ്റാ ഐ ഡി FM Rainbow Kochi 107.5 ആണ്.

0: ID ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്.
1: അപ്പൊ ഇതിൽ നിങ്ങളുടെ ആൻസർ ഒക്കെ അയക്കാം. അപ്പൊ വിളിക്കാനുള്ളവര് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ പറഞ്ഞല്ലോ, 9446411888.
0: അപ്പൊ വിളിക്കുക വേഗം വേഗം. നമ്മുടെ ആ പോസ്റ്ററിന് താഴെ കമന്റ്സും അയക്കാം കേട്ടോ നിങ്ങക്ക്. ഫേസ്ബുക്കിൽ നമ്മുടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, പോസ്റ്ററിന് താഴെ കമന്റ്സ്
1: വിടുക.
0: ബൈ മീൻ ഞാനിരിക്കേൻ. അപ്പൊ ശരി, അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: ഇപ്പൊ പുരിഞ്ചുതാ ഇൽത്ത കസയാണ എന്നെ. இந்த வீக்னஸ் வச்சே ஒரு பொண்ணு என் வாழ்க்கையில பூந்துட்டா. அவ என் நெஞ்ச மட்டும் தான் தொட்டான்னு நினைச்சேன். மேரே தில் கியா ஹோ கயா.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: സമയം 5 മണി കഴിഞ്ഞ് 23 മിനിറ്റും അല്ല 24 മിനിറ്റായി 24 മിനിറ്റും 4 സെക്കൻഡും. ഇങ്ങനെ നോക്കണേന്റെ ഇടയ്ക്ക് മാറുന്ന ഞാനറിഞ്ഞു. ഒന്ന് കുനിയാ സമയം തരണ്ടേ?
3: അതിലുപോലെ സമയമില്ല.
2: അപ്പൊ നമ്മള് തുടർച്ചയായിട്ട് സംസാരിച്ചു.
3: അത് എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണിനകത്തേക്ക് നോക്കി സമയങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്കല്ല,
2: നമ്മുടെ ഇവിടുത്തെ ഫോൺ,
3: ഇവിടുത്തെ ഫോണിനകത്തേക്ക് നോക്കി സമയങ്ങൾ.
2: മിന്നി മറിയുന്നു കോളുകൾ, പക്ഷെ എടുക്കുമ്പോ എന്തോ സംഭവിച്ചു പോയി. അതെന്താന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗെയിം അതായിരിക്കാം ചിലപ്പോ. പക്ഷെ നമ്മളത് സംബന്ധിക്കില്ലല്ലോ,
3: സംഭവിക്കില്ല നമ്മളല്ല.
2: ഈശ്വര എനിക്കിട്ടും താങ്ങി തുടങ്ങി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു,
3: ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
2: അപ്പൊ എന്തായാലും വിളിക്കുന്നവര് ഇപ്പൊ നമ്മള് ഗെയിം എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു ഭയങ്കര സംഭവമാണെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട, ചെറിയ ഗെയിമാണ്,
3: വളരെ
2: കൊനിഷ്ട് പിടിച്ച ഗെയിം എന്നൊക്കെ പറയണ വെറുതെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിം,
3: സിമ്പിൾ ആയിട്ടുള്ള ഗെയിം.
2: പക്ഷെ അത് പറയുമ്പോ എനിക്ക് തെറ്റിപ്പോന്നുള്ളത് സംശയമാണ്, കാരണം നമ്മൾ ചോദിക്കുമ്പോ അത്രയും ഫ്ലുവന്റ് ആയിരിക്കണം.
3: ഞാൻ മുൻകൂട്ടി ജാമ്യം എടുത്തു ആന്റിസിപ്പേറ്ററി ബൈൽ എടുത്തു കഴിഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കിട്ടില്ല.
2: അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ, സ്മിതയുടെ അടുത്ത് ഞാൻ വന്ന ഉടനെ ചോദിച്ചു. ഞാനൊരു ഗെയിം ഇപ്പൊ കണ്ടുപിടിച്ച, രണ്ട് ഗെയിമുണ്ട്, ആ രണ്ട് ഗെയിമും എന്റേതായ സൃഷ്ടിയിൽ വന്നതാണ് എന്ന് പിന്നെ ഞാൻ ചോദിച്ചേക്കാൻ പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു. പക്ഷേ അങ്ങനെ ഒരു ഒരു രണ്ടെണ്ണം ഉത്തരം പറഞ്ഞല്ലേ, രണ്ടെണ്ണം ഉത്തരം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ പാളിപ്പോയി. അപ്പൊ അതുപോലെ പാളുന്നവരായിരിക്കുമോ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല.
3: ആയിരിക്കും അല്ലേ അങ്ങനെയൊക്കെ
2: ഞാൻ വിജയിച്ചു.
3: അവരൊക്കെ സാധാരണ മനുഷ്യരാണ്, വിളിക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യ.
2: വേണ്ട വേണ്ട, അടങ്ങു മോളെ, അടങ്ങൂ അടങ്ങൂ,
3: അതിമാനുഷ്യരെ കുറിച്ചല്ല പറയുന്നത്.
2: അപ്പൊ എന്തായാലും വിളിക്കാട്ടോ, വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു എടുത്തത് കട്ടായി പോയതാണോ, ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചതിന്റെ റേഞ്ച് പ്രോബ്ലം ആണോന്ന് അറിയില്ല. അപ്പൊ ഒന്നുകൂടി വിളിച്ച് ട്രൈ ചെയ്യുക, 9446411888 എന്ന നമ്പറിലേക്ക്. അത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, പോസ്റ്ററിന് താഴെ അവിടെ കമന്റ് ചെയ്യാവുന്നതാണ്. സ്മിത എന്താണെന്നൊക്കെയോ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ വിളിച്ചാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ,
3: ചോദിക്കാൻ പറ്റിയാലല്ലേ അത് നിങ്ങളുടെ പേരുകൾ പറയാൻ
2: പറ്റുള്ളൂ. അപ്പൊ വിളിക്ക കേട്ടോ. അതുപോലെ ഞാൻ എന്തോ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു,
3: ഓർമ്മയില്ല
2: ഓർമ്മയില്ല, വയസ്സും പ്രായമൊക്കെ ആയി, അതുകൊണ്ടായിരിക്കും. പിന്നെ പെറ്റ്സിനെ വളർത്തുന്നുണ്ടോ വീട്ടില്?

0: എന്റെയൊക്കെ വീട്ടിലുണ്ട് കേട്ടാ.
1: എന്താണ് വളർത്തണേ കേക്കട്ടെ?
0: ബട്ടി
1: പട്ടി വളർത്തുന്നുണ്ട്. എന്താ പേര് പട്ടിയുടെ?
0: ഒന്ന് കൈസർ, ഒന്ന് മിക്കി.
1: അപ്പൊ സംസാരിക്കുന്ന ചില പെറ്റ്സുകളുണ്ട്, അതൊക്കെ പിടിച്ച് വളർത്താൻ പാടില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് സംസാരിക്കുന്ന തത്തയെ കുറിച്ചാണ്. തത്ത സാധാരണ സംസാരിക്കും, പക്ഷെ ഫോൺ വിളിക്കുമ്പോ പോലും എടുത്ത് ഹലോ പറഞ്ഞ് ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന തത്തകളുണ്ട്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന തത്തകളുണ്ടെന്നാണ് പറഞ്ഞു
0: വരണേ. വിദേശത്തായിരിക്കും,
1: ഇവിടെ ഒന്നുമല്ല. എന്തായാലും ഇവിടെ ഉള്ളവരൊന്നും അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന എനിക്ക് തോന്നണ്ട, പുറത്താണ്.
0: പക്ഷെ ഇവിടെയുള്ള തത്തകള് ഈ പറയുന്ന ഹലോ എന്ന് പറയുന്ന തത്തകളുണ്ട്.
1: ഹലോ എന്ന് പറയും, പക്ഷെ ഹലോ ആരാണ് സംസാരിക്കുന്നത്
0: അങ്ങനെ
1: പറയുന്ന ഒരു തത്ത ബ്രസീലിലുണ്ടെന്നാ പറയണത്.
0: അത് ശരി. എന്നിട്ട് തത്ത വിശേഷമൊക്കെ ചോദിക്കോ?
1: തത്ത വിശേഷമൊക്കെ ചോദിക്കും, അങ്ങോട്ട് എന്ത് ചോദിക്കുന്നു അതിനൊക്കെ ആൻസറും പറയുന്ന പറയണത്.
0: അത്രയും ബുദ്ധിയുള്ള
1: തത്തകളുണ്ട്. അപ്പൊ നമ്മുടെ തല വെളിയിൽ കാണിക്കാതിരിക്കുന്നതല്ലേ
0: നല്ലത്?
1: അങ്ങനെയുള്ള തത്തകൾ ഉള്ളപ്പോ അപ്പൊ ഒരു തത്തയെ വാങ്ങിച്ച് വളർത്ത് പ്രയോജനപ്പെടും.
0: അപ്പൊ കള്ളം കയറി വന്നാലും ഇറങ്ങി പോടാ. കള്ളനോട്
1: അങ്ങനെ പറയാൻ ചാൻസ് കുറവാണ്. എല്ലാം അടിച്ചോണ്ട് പോയ ശേഷം എല്ലാം അടിച്ചോണ്ട് പോയി പോയി നോക്കുന്നു. എന്തായാലും സമയം 5:58 ആയിട്ടുണ്ട്. വേഗം വിളിക്കുക 9446411888 എന്ന നമ്പറിലേക്ക്. അതുപോലെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്.
0: വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547341075.
1: ഓക്കേ, അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക
0: ആകാശവാണി കൊച്ചി FM Rainbow 107.5
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: അടങ്ങടങ്ങ് അവിടെ ഇരിക്കും കൊറേ നേരമായി തുള്ളാൻ തുടങ്ങിയിട്ട്. ഈ തുള്ളലൊക്കെ ഞാനല്ലേ കാണുന്നുള്ളൂ, ഈ പാവങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ. അതെ, ശേഷി ഇല്ലാണ്ടായി, അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു ഒരു
1: എന്നെ അനങ്ങാൻ പോലും സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം കൂട്ടുകാരെ,
0: കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയില്ലേ,
1: ഒതുങ്ങ ഒതുങ്ങ എന്ന് ഞാൻ പറയാം.
0: അപ്പോഴേ ഒരു തിരുത്തങ്ങ് നടത്തിയാലോ.
1: എന്ത് തിരുത്താ?
0: വേറൊന്നുമല്ല, നമുക്ക് എന്ത് ഫോൺ വരാത്ത എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്ക് വേറെ നമ്പർ കൊടുത്താലോ.
1: നമ്പർ കൊടുക്കാം,
0: 0484 24 2 8 1 0 1. ആ 0484 24 2 8 1 0 1. ഞാൻ അങ്ങനെ താളത്തിലൊക്കെ പറയുള്ളൂ,
1: ഞാൻ പറയാം 0484 24 2 8 1 0 1.
0: രണ്ടിടത്തും നിൽക്കൂലല്ലോ, എനിക്ക് അതേ
1: വരൂ, എനിക്ക് എപ്പോഴും 24 2 8 1 0 1.
0: ഞാൻ പറഞ്ഞു പറഞ്ഞു ശീലിച്ചു പോയി, 0484 24 2 8 1 0 1.
1: അയ്യോ, അത് എനിക്ക് അകപ്പാടെ
0: പറയണ്ട, പറയാൻ പറ്റണ പോലെ പറഞ്ഞാൽ മതി.
1: 24 2 8 1 0 1 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ
0: ഉത്തരം പറയണോ പറയണ്ടയോ തീരുമാനിക്കാവുന്നതാണ്. അത് മാത്രല്ല, ഞാൻ കൊറേ നേരായിട്ട് ഗെയിം ഉണ്ടെന്ന്
1: ഒരു ഫോണും ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കും.
0: അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ആണ്ട്രാ മിന്നുന്നുണ്ട്, നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ ആരാന്നറിയാൻ വേണ്ടിട്ട്. ഹലോ
1: ഹലോ,
0: വെച്ചിട്ട് പോയോ?
1: വെച്ചു,
0: കൊഴപ്പല്ല, പേടിക്കണ്ട, ധൈര്യമായിട്ട് തന്നെ വിളിച്ചോ.
1: ധൈര്യമായിട്ട് വിളിച്ചോളോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്.
0: അങ്ങനെ പറഞ്ഞാ വിളിക്കോന്ന് എനിക്ക് തോന്നല്ല, പേര് മാത്രം അങ്ങ് പറയാതെ ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ കോള് വന്നു.
1: ശരിട്ടോ, ആളും വീണ്ടും വരുന്നു,
0: ഒന്നുകൂടെ എടുത്തു നോക്കണോ.
1: ഹലോ
2: ഹലോ,
1: ആശ്വാസമായി. ആരാ ഇത്?
0: എവിടുന്ന്? ജസീന. ഓക്കെ, അപ്പൊ ഞങ്ങള് ഗെയിമിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ?
2: ഇല്ല, ഞാനിപ്പോ റേഡിയോ ഓൺ
1: ആക്കിയതേ. ചേച്ചി എന്നെയാണോ? ഹൗസ് വൈഫാ?
2: ഹൗസ് വൈഫാണ്.
0: അപ്പൊ ഞാനൊരു ഗെയിം അങ്ങോട്ട് ഇട്ട് തരാൻ പോവാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മള് വർത്തമാനം പറയണ പോലെ. ഒരക്ഷരം ഞാനങ്ങ് തരും, അതിന് തിരിച്ച് എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് സത്യസന്ധമായ മറുപടി ഒന്നും വേണ്ട. ഞാൻ പറയുന്ന അക്ഷരം വെച്ചിട്ട് എനിക്ക് മറുപടി തരണം. ഇപ്പൊ ഞാൻ പായാണ് പറയണെങ്കിൽ പാ വെച്ചിട്ട് മാത്രം ഉത്തരം പറയാ.
1: ഒറ്റ വാക്കിലാണോ ഉത്തരം പറയണ്ടേ?
0: ഒറ്റ അങ്ങനെയൊന്നുമില്ല. ആ ഒറ്റ വാക്കില്ല, ഒറ്റ വാക്ക്. അതായത് ഫസ്റ്റ് വാക്ക്, ഫസ്റ്റ് അക്ഷരം പായായിരിക്കണം.
1: ബാക്കിയുള്ളത് എങ്ങനെയാവാം?
0: ബാക്കിയുള്ള എന്തോ ആവാം, കുഴപ്പമില്ല. ഫസ്റ്റ് അക്ഷരം
1: എല്ലാത്തിന്റെ ആദ്യം ഈ അക്ഷരം വെച്ച് തുടങ്ങുക. എന്നിട്ട് പിന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ, അതിപ്പോ അച്ഛനും ചീത്ത
0: കേട്ടോ കേട്ടോ. അപ്പൊ അത് എന്ത് വേണേലും ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പാ വെച്ചിട്ടാണെങ്കിൽ പാ വെച്ചിട്ട് മാത്രമേ ഉത്തരം തരാവുള്ളൂ. ഇനിയിപ്പോ സത്യസന്ധമായിട്ട് പാ വെച്ചിട്ട് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ അത് കള്ളത്തരമായിട്ടങ്ങ് പറഞ്ഞോ, കുഴപ്പമില്ല. സത്യസന്ധമായ ഉത്തരം പാ വെച്ചിട്ട്.
1: പാ വെച്ചാണെങ്കിൽ ചേച്ചി എത്ര മക്കളുണ്ട് ചേച്ചി എന്ന് ചോദിച്ചാൽ 12 മക്കൾ.
0: അതെ,
1: 10 മക്കൾ എന്ന് പറയാം.
0: മനസ്സിലായോ? ഗെയിം മനസ്സിലായോ? അന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ, 5 ചോദ്യത്തിന് പാവച്ച ഉത്തരം പറയണം. ശരി, തുടങ്ങാം. ചേച്ചി ഏതുവരെ പഠിച്ചു?
2: 12th class.
1: ഓ, വെരി ഗുഡ്.
0: 12th class ൽ ഏറ്റവും ഇഷ്ടപ്പെട്ട

0: വിഷയം ഏതായിരുന്നു?
1: പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് ഇഷ്ടപ്പെട്ടത് പാറ്റേനെ കുറിച്ച് പഠിക്കണത്.
0: എന്താ
1: പാറ്റേനെ കുറിച്ച് പഠിക്കണത്?
2: പാറ്റിയെ കുറിച്ച്? വേറെ
0: പാറ്റിയെ കുറിച്ച് എന്താണ് പഠിക്കുന്നത്?
2: അയ്യോ ചേച്ചി വിട്ടിക്കേട്ടോ, വീട് വിളിക്കേ.
0: ശരി, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: പിതാവുണ്ട്, പുത്രനുണ്ട്.
0: ആ
2: പരിശുദ്ധ ഹൃദയുണ്ട്.
0: പിതാവ്, പുത്രൻ, പുത്രി. പുത്രിയുടെ പേരെന്താണ്?
1: പുത്രിയുടെ പേര്
0: പുത്രി പുറകിൽ നിന്ന് തല്ലി കൊല്ലാണ്ട് നോക്കി
2: എന്താണെങ്കിലും ശരി, തല്ലി കൊന്നാലും വേണ്ടില്ല, പെട്ടിക്കകത്ത് കയറി കിടക്കുവാണെങ്കിൽ ശരി.
0: ചേച്ചി, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇച്ചിരി പോലും

0: ഭാഗ്യേ.
1: ശരി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: പിതാവുണ്ട്, പുത്രനുണ്ട്.
0: പരിശുദ്ധ
1: പിതാവ് പുത്ര പുത്രി പുത്രിയുടെ പേരെന്താണ്?
2: പുത്രിയുടെ പേര്
1: പുത്രി പുറകിൽ നിന്ന് തല്ലിക്കൊല്ലാണ്ട് നോക്കി
0: എന്താണെങ്കിലും ശരി, തല്ലിക്കൊന്നാലും വേണ്ടില്ല, പെട്ടിക്ക് അത് കയറി കിടക്കുവാണെങ്കിൽ ശരി
1: ചേച്ചി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇച്ചിരി പോലും ഒന്ന് വ്യതിചലിക്കാതെ ഉത്തരങ്ങളൊക്കെ പടപടപടപടേന്ന് വന്നതുണ്ട്.
0: ഒരു ആശംസയുടെ പൂച്ചുണ്ട്.
1: അതെ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ല ശരിക്കും പറഞ്ഞാൽ സ്മിതയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുന്നതിനൊന്നും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വിജയിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഗോള് തന്നെ എന്നെ തകർത്ത്
0: കളഞ്ഞല്ലോ. കേട്ടപ്പോഴും കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം. ഇവിടെ അച്ചു പൊടിഞ്ഞില്ലാണ്ട് അവിടെ ഞാൻ കണ്ടു.
1: ഓ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടു.
0: അപ്പൊ തായിക്കാട്ടൊക്കെ തായിക്കാട്ടുകരക്കാരുടെ അഭിമാന ഭാജനമേ
2: എന്നെ പറഞ്ഞറിയോ? ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് കടയുണ്ട് എന്നെ എല്ലാരും അറിയും
1: പറഞ്ഞു.
0: എന്ത് കടയാ?
1: പലചരക്കടയാണ്.
0: അപ്പൊ പലചരക്കട നടത്തുന്ന ജസീനത്തടെ
1: നസീനത്ത്
0: ഞങ്ങളോട് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. നാട്ടുകാരെ നിങ്ങളൊക്കെ കേട്ടോട്ടോ,
1: അതെ, ഇത്രയും ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള ചേച്ചി. പൊളിച്ചു പൊളിച്ച് അടുക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു.
0: അടുക്കിയതിൽ ഒത്തിരി.
1: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമായി പോയല്ലോ.
0: അച്ഛനെ തോപ്പിച്ചതിലാണ് എനിക്ക് ഏറെ സന്തോഷം.
1: ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: എത്ര വിദഗ്ധമായിട്ട് അതിന് ആൻസർ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലേ.
1: ഇച്ചിരി ഒന്ന് ഡൗട്ട് അടിച്ചിട്ട് മോളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോഴെങ്കിലും ഒന്ന്
0: പതറുമില്ലേ, തളരരുത് രാമൻകുട്ടി.
1: എന്തായാലും കൊള്ളാം. ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു.
0: ഉത്തരം ഇഷ്ടപ്പെട്ടു. ഗെയിം അല്ല, ഉത്തരമാണ് ഇഷ്ടപ്പെട്ടത്.
1: എന്താണെങ്കിലും വിളിക്കുക 0484-242-8101 വിളിച്ചോണ്ടിരിക്കുക കേട്ടോ.
0: 0484-242-8101.
1: ഓ ആയിക്കോട്ടെ. ആകാശവാണി FM Rainbow 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്.
1: 3 മിനിറ്റ്? അതെന്താ
0: 6 മണി കഴിഞ്ഞ് 3 സെക്കൻഡ് ആയിരുന്നു.
1: അത് ശരി, എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും ഇരിക്കണെന്ന്.
0: അതല്ല, ഒരു കണ്ണ് ഫോണിലോട്ടോ ഒരു കണ്ണ് ക്ലോക്കിലോട്ടോ ആയിപ്പോയി. അതാ പറ്റിപ്പോയത്.
1: ആരോ ലൈനിലുണ്ട് അല്ലേ?
0: ഉണ്ട്. അതെന്താന്നറിയാം, നമ്മുടെ ഗെയിം കേട്ടിട്ട് വിളിക്കുന്നതാണ്. നമുക്ക് നോക്കാം.
1: ഹലോ ഹലോ
2: ഹലോ,
1: ആരേത്? എൻഎഡി ആലുവ. ആ ഹാ, നാഷണൽ ഡിഫൻസ് അല്ലേ? ആംഡ് ഡിഫൻസോ? അതെ, ഡിഫൻസോ
0: ഒന്നും പറയുന്നില്ല.
1: എൻഎഡി ആലുവ. ഹലോ ചേച്ചിയെ, ആ ആ, നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
2: ആ,
0: ഗെയിമൊക്കെ കേട്ടായിരുന്നോ?
2: ആ
0: ഗെയിം വേണോ വേറൊരു ഗെയിം വേണോ?
1: വേറെ ആയാലും മതി.
0: എന്ത് ചലഞ്ച് ഏറ്റെടുക്കാനും ഞാൻ റെഡിയാന്ന് അല്ലേ?
1: ആ, അതാണൊരു പ്രശ്നം. അത് ശരി, മെഡിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് ചേച്ചിയല്ലേ ഞങ്ങളോട് പറഞ്ഞോണ്ടിരുന്നെ, ഓരോന്ന് ചോദിച്ചോണ്ടിരുന്നെ, പാട്ട് വേണം, പാട്ട് പാടണം എന്നൊക്കെ. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ചേച്ചി ഇങ്ങോട്ട് ഉത്തരം പറ കേട്ടാ. അപ്പൊ വേറൊരു ഗെയിമും കൊണ്ടാണ് അടുത്ത കൊനിഷ്ഠച്ചുവിന്റെ വരവ്.
0: ഏത് ഗെയിമാന്നറിയോ? പറയട്ടെ, ശ്രദ്ധിച്ച് കേക്കണം. പറയട്ടെ,
2: ആ
0: ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം വേറൊന്നായിരിക്കണം.
1: പരസ്പര വിരുദ്ധമായി സംസാരിക്കണം എന്ന് ചുരുക്കം.
0: അതായത് പുറത്തുനിന്ന് നമ്മളെ ഒരാള് നോക്കുകയാണെങ്കിൽ വട്ടായോ എന്ന് ചോദിക്കില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ.
1: എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ?
0: അതെ, സൂക്ഷിച്ചു നോക്കിക്കേ, എനിക്ക് കുഴപ്പമൊന്നും
1: ഇല്ലല്ലോ.
0: അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ വേറൊരു ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്. മനസ്സിലായോ
1: ചേച്ചി?
0: മനസ്സിലായോ?

0: ചേച്ചിയുടെ പേരെന്ന് നിൽക്കുമ്പോ എന്റെ പേര് ജമീല എന്ന് ചാടി പറയരുത് എന്ന് ചുരുക്കം. വേറെ വല്ലതും പറഞ്ഞോളാം,
1: വേറെ ഉത്തരം പറയണം.
2: ആ
1: ശരി, തുടങ്ങാം. എവിടെയാ ചേച്ചിയുടെ വീട്? പോയില്ലേ,
0: പോയി.
1: സ്ഥലം പറയരുത്.
0: അന്നേരം എന്റെ പേര് ജമീല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
1: ഞാൻ ചോദിക്കുന്നത് വീടാണെങ്കിൽ പേര് പറയണം, പേരാണെങ്കിൽ വീട് പറയണം.
0: ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം എന്നുവെച്ചാ വീട് ഏത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഉത്തരം വേണം. മനസ്സിലായോ?
1: ഒരു ചാൻസും കൂടി കൊടുക്കാം.
0: ഒന്നും കൂടി കൊടുക്കുക, ഒന്നും കൂടി കൊടുക്കുക.
1: ചോദിക്കട്ടെ, ചേച്ചിയുടെ ശരി, ചേച്ചിയുടെ വീട്ടില് ഏത് പത്രം ഇടണേ?
3: ഇത്ര ആലോചിച്ചാ എനിക്കും പറയാൻ പറ്റൂട്ടോ.
1: എന്നിട്ട് തന്നെ കിട്ടണില്ല.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? പശു.
1: വീട്ടിലുള്ളതാണ് പശുവൊക്കെ.
0: പശുവൊക്കെ
1: വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ ചോദിക്കുമ്പോ അപ്പൊ പറയണം ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറയണം. ഒരു
0: ബന്ധമില്ലാ.
1: അപ്പൊ എന്തായാലും ഗെയിം ഇന്ന് ഔട്ടായി കേട്ടാ. സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇതുപോലെ കുനിഷ്ടില്ലാത്ത വല്ല ഗെയിം കൊണ്ടുവന്നിട്ട്
0: പാട്ടൊന്നും പാടണ്ട കേട്ടോ ചേച്ചിയെ. അപ്പൊ നമുക്ക് വേറൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഓക്കെ ബൈ.
1: ഓക്കെ ബൈ. ചേച്ചിക്ക് മറ്റേ കിളി പറഞ്ഞ അവസ്ഥയാണെന്ന് തോന്നുന്നു ചേച്ചിക്ക്. ചേച്ചി ഒന്നും മിണ്ടുന്നില്ല.
0: അത് തന്നെ,
1: ഒന്നുമില്ല ചേച്ചിക്ക്. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് മാത്രമായിരുന്നു കുഴപ്പം. ചേച്ചി അതിന് ഉത്തരം പറഞ്ഞില്ല, അത്രേ ഉള്ളൂ.
0: ഞങ്ങൾക്കല്ല, ഒരാളെ മാത്രം പറയൂ.
1: ഇത് നമ്മള് നയിക്കുന്ന ഒരു
0: ഷോയാണ്. പരന്തു
1: പരന്തു ഇങ്ങനെ ഇങ്ങനെ ഒരു
0: ഒരു ചോദ്യം ചോദിക്കരുതായിരുന്നു, ഒരിക്കലും ചോദിക്കരുതായിരുന്നു. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു.
1: നമ്മൾ ഒരു തട്ടിന്നുണ്ട്, ഒരു പായ കിടന്ന് ഉറങ്ങി, ഒരിടത്തിരുന്ന് ഷോ ചെയ്യുന്നു.
0: തട്ടിൽ നിന്നൊക്കെയാണോ
1: ഒന്നല്ലേ?
0: നമുക്ക് മതിയാക്കാം സുഹൃത്തുക്കളെ,
1: മതിയാക്കാം. എനിക്ക് എനിക്ക് സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ. ശരിയല്ല ഇവരൊന്നും, ശരിയല്ല, നന്നാവൂല. എന്തായാലും
0: വിളിച്ചോണ്ടാവൂല, ശരിയാവൂല.
1: എന്തായാലും വിളിച്ചോ, വിളിക്കണ നമ്പർ 0484242810.
0: കണ്ടോ ഇപ്പൊ വന്നില്ലേ, ട്രാക്കിൽ വന്നില്ലേ, 0484242810.
1: അപ്പൊ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഗെയിം ഇവിടെ റെഡിയാണ്.
0: വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് കേട്ടോ.
1: ആ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. വാട്സ്ആപ്പ് നമ്പർ നമുക്കൊരു കാര്യം ചെയ്താലോ,
0: ഇത് ഫോൺ മാത്രമാക്കാം.
1: അല്ല, ഒരു ക്വസ്റ്റ്യൻ അങ്ങ് കൊടുക്കണം, അടുത്ത പ്രാവശ്യം കൊടുക്കാം.
0: അപ്പൊ എന്നിട്ട് അതിനുശേഷം അവര് വാട്സ്ആപ്പിൽ അതിന്റെ ആൻസർ ആയിക്കട്ടെ.
1: ആൻസർ
0: ആയിക്കോളും.
1: കാരണം ഗെയിം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റണം എന്നില്ലല്ലോ. ഇതുപോലെ ചേച്ചി പതറിപ്പോയ
0: ധൈര്യം സംഭരിച്ച് അച്ഛനോട് ഏറ്റുമുട്ടാൻ
1: പറ്റുന്നവര് മാത്രം വിളിച്ചാൽ മതി.
0: അപ്പൊ വാട്സ്ആപ്പ് നമ്പർ ഇതാട്ടോ, മറന്നുകൊണ്ട 8547341075 ഈ നമ്പറാണ് വാട്സപ്പ്. അപ്പൊ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം
1: അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ വാട്സാപ്പിൽ അയക്കാം, അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മുടെ പോസ്റ്റിന് താഴെ നിങ്ങൾക്ക്
0: കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റാ ഐഡി ഉണ്ട്, അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ ഇത് ഓൺ ദ ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 35 സെക്കൻഡും സമയം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: എത്ര നേരമായെന്നറിയാമോ ക്ലോക്കിനകത്തേക്ക് നോക്കിയിരിക്കുന്നു?
0: കറക്റ്റായിട്ട് പറയാൻ വേണ്ടി തന്നെ നോക്കിയിരുന്നത്. എന്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു.
1: ദുരൂഹ ശക്തികളെ,
0: അതെ അതെ, ആ കറുത്ത കരങ്ങളെ ഞാൻ ഇവിടെ പിടിച്ചമർത്തി വെച്ചിരിക്കുന്നു കേട്ടോ. ഓ, എന്റെ അമ്മ കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ
1: ചിലപ്പോ പ്രഭാവം കൊണ്ടുണ്ടായതായിരിക്കാം.
0: എന്തായാലും നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ടാരണം നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: മഹിമ.
0: നമ്മുടെ സ്ഥിരം കോളർ ആണല്ലേ മഹിമ. ആ റേഡിയോയുടെ വോളിയം ഇച്ചിരി ഒന്ന് കുറയ്ക്കാമോ? റേഡിയോ കൂട്ടി വെച്ചിരിക്കണോ? അന്ന് കുറച്ചു വെച്ചോ. നന്നായിട്ട് കുറയ്ക്ക മഹിമ. ഇന്നത്തെ ഗെയിം ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് ശരിക്കും കേട്ടില്ലേ
1: സുഖമാണോ ഡോക്ടർ എന്ന് ചോദിക്കണ്ടോ മഹിമയിരുന്ന്? അല്ല, ഇങ്ങനെ എന്നും വിളിക്കാൻ തോന്നണതേ. ഒരു അസുഖമാണോ ഡോക്ടർ എന്ന് ചോദിക്കാൻ തോന്നണ്ടോന്നാ ചോദിച്ചേ.
0: എങ്ങനെയാന്ന് വെച്ചാൽ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചാൽ മാത്രമേ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റൂ,
1: ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി പോവും.
0: കുറച്ചോ? ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാല് ഞാനൊരു ചോദ്യം ചോദിക്കും, പക്ഷേ

0: എനിക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ഉത്തരം പരസ്പരം ബന്ധമില്ലാത്ത ഉത്തരമായിരിക്കണം.
1: പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്
0: അച്ചുടെയുണ്ട്,
1: കൂടെ സ്മിതാ ബാലനുണ്ട്
0: കേട്ടോ. ചോദിക്കട്ടെ, തുടങ്ങട്ടെ. പഠിച്ചു വെച്ചിട്ടായിരിക്കും വിളിക്കുന്നത് അല്ലേ? കേട്ടില്ലായിരുന്നല്ലേ.
1: ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ.
0: ചോദിച്ചോ.
1: മഹിമ എന്തുവരെ പഠിച്ചു?
0: ഇത്ര സമയം എടുക്കരുത്, ഇത്ര സമയം
1: സമയം എടുക്കരുത്. അത് ഫൗളാ, അത് ഫൗളാ.
0: പടപടയെന്ന് ഉത്തരം പറയണം കേട്ടോ. അച്ഛേ ചേച്ചി ആദ്യം വിളിച്ച ചേച്ചി എന്ത് പടപടയെന്ന ഉത്തരം പറഞ്ഞു, അതുപോലെ പറയണം. പട്ട പട്ട പട്ട പട്ടയെന്ന് കേട്ടോ. ഇനി ചോദിച്ചോ.
1: പെരുമ്പാവൂര് ഏതൊക്കെ സ്ഥലങ്ങളാ ഇഷ്ടം? ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ.
2: കോതമംഗലം
0: പോയി പോയി
1: അടുത്ത സ്ഥലം കോതമംഗലം പോയി പോയി പോയി
0: പോയി സംഭവം പോയി. ഇപ്പൊ ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? മറ്റേ ഗെയിം കേൾക്കുമ്പോ വിളിക്കാൻ തോന്നണം എന്നുള്ള കൊതി മാറി
2: കിട്ടില്ലേ?
0: കൊഴപ്പില്ല, ഞാൻ തളരില്ല അല്ലേ. അപ്പൊ
1: എന്തായാലും അച്ഛൻ ആദ്യം പറഞ്ഞ മാതിരി തളരരുത് രാമ.
0: അതെ അതെ, തളരരുത്.
1: ഇന്ന തുപ്പലം പുറത്തു പോയി.
0: ശരി എന്നാ, അത് വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ എന്താണ് പറയാനുള്ളത് സ്മിത?
1: എന്തിപ്പോ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും സുഖമായിട്ടിരിക്കണം.
0: അതെ, നമ്മുടെ ചിലയിടങ്ങളിൽ നമ്മുടെ കേരളത്തിലും ഒക്കെ ആയിട്ട് ഒരു വ്യാജ വാർത്ത
1: പ്രചരിക്കുന്നുണ്ട്.
0: എല്ലാ ഞായറാഴ്ചകളും പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നു പറഞ്ഞിട്ട്.
1: അത് പക്ഷെ അത് ചുമ്മാതെയാട്ടോ.
0: ആ ചുമ്മാതെയാ, ചുമ്മാതെ വിശ്വസിക്കണ്ട കേട്ടോ.
1: അത് തന്നെ, ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത്. നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ
0: അതെ,
1: അതില് മാത്രം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൃത്യമായ ഒരു നിർദ്ദേശമോ വിവരമോ ഒന്നും കിട്ടിയിട്ടില്ല.
0: അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജ
1: വാർത്തകളിൽ പോയ പെട്രോൾ അടിച്ചിട്ട് വന്ന
0: നാളെ ഞായറാഴ്ചയാണ്, നാളെയും പോയി പെട്രോൾ അടിക്കണം.
1: അടിക്കും, കുടിക്കണ്ട.
0: അങ്ങനെയല്ല, ഇന്ന് എന്തായാലും ഒരു 50 രൂപയ്ക്ക് അടിച്ചു കാണും.
1: 50 രൂപയ്ക്ക് അല്ലടേ, 300 രൂപയ്ക്ക് അടിച്ചു.
0: ടാങ്ക് ഫുൾ ആക്കിയില്ലല്ലോ.
1: ആക്കി ആക്കി
0: ആക്കി
1: ആക്കി
0: 300 രൂപയ്ക്ക് അടിച്ചാൽ ടാങ്ക് ഫുൾ ആകും.
1: അല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ കൊറേ.
0: അപ്പൊ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല.
1: അത് തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പോ എത്രയും രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിയിപ്പിച്ചാലും എനിക്ക് സന്തോഷം.
0: രാവിലെ പുട്ടാണോ കഴിച്ചത്?
1: അല്ല, തള്ളാൻ വേണ്ടി പുട്ടല്ല, നാളെ പുട്ടുണ്ടാക്കാം.
0: അതെ, ആ ചോദ്യം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്ക്.
1: അയ്യോ, വാട്സപ്പ് ചോദ്യം അല്ലേ?
0: ഒരു വാട്സാപ്പ് ചോദ്യം ഇട്ടു കൊടുത്താലേ അവർക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ
1: പറ്റുള്ളൂ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ.
0: ചോദിച്ചോ.
1: നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു സി വി രാമൻ. അദ്ദേഹത്തിന്റെ ഏത് കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? അപ്പൊ നമ്മുടെ ഏറ്റവും പ്രശസ്തനായ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സി വി രാമൻ. അദ്ദേഹത്തിന്റെ ഏത് കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ പ്രൈസ്
0: കിട്ടിയത്? അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ വേഗം വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 8547341075. അല്ലാതെ പിന്നെ വല്ലപ്പോഴും വന്ന് കേറുമ്പോ ഞാനത് പഠിച്ചു വെക്കും തോന്നണോ?
1: ഇതിങ്ങനെ ഇതെന്താണ് ഇത്ര കാര്യമായിട്ട് നോക്കണത്?
0: അതെനിക്ക് നോക്കിയാലേ മനസ്സിലായി. അതും ഇത്ര ദൂരം
1: വെച്ചേക്കുമ്പോഴത്തേക്കും
0: അങ്ങോട്ട് പിടിക്കണേ. അപ്പൊ ഒന്നുകൂടി നമ്പർ പറഞ്ഞു കൊടുക്ക്, കണ്ടു കാണുന്നവര്.
1: 8547341075.
0: അപ്പൊ അതിലേക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പടപടപടയേ നയിക്കൂ. ഒപ്പം വിളിച്ചോണ്ടിരിക്കുക,
1: വിളിക്കണുണ്ടാകും.
0: ഈ വിളിക്കുമ്പോ ഒരു രണ്ട് പാട്ട് ഇടവേളയിൽ വിളിക്കുകയാണെങ്കിൽ വലിയ സൗകര്യമാകുമായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം.
1: വെള്ളം ഉണ്ടെങ്കിലും
0: അല്ല, അങ്ങനെ അല്ല, ഒരു ആഗ്രഹം പറഞ്ഞാണ്. അപ്പൊ ഒരു ശ്വാസം വിടാനുള്ള സമയം ഞങ്ങൾക്ക് തരാം.
1: അങ്ങനെ പറയൂ, അങ്ങനെ പറയൂ. കുട്ടിയെ ശരിക്കും ഉറപ്പിച്ച് പറയൂ, ശ്വാസം വിടാനുള്ള സമയം.
0: അപ്പൊ ഒരു രണ്ട് പാട്ട്, അതായത് ഒരു പാട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പാട്ട് ഒരു പകുതിയൊക്കെ ആവൂലേ. അപ്പൊ വിളിച്ചു തുടങ്ങിക്കോ കേട്ടോ. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 0484248101. നിർത്തി നിർത്തി പറയൂ. 0484248101.
0: അതന്നെ.

0: എവിടെ എവിടെ ഇങ്ങ് വാ, ഇവിടെ വന്നിരി. ഈ
1: മറ്റേ
0: മറ്റേ കാളയെ മറ്റേ ഇതിട്ട്
1: മറ്റേ മറ്റേ മറ്റേ മതി മതി മതി മറ്റേ
0: ഞാൻ പുറകെ നടന്ന് പിടിച്ചോണ്ട് വന്ന് ഇരുത്തേണ്ട ഗതിയായി. അപ്പൊ നമ്മുടെ ഇവിടെ ഒരാളുണ്ടാരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആ തേജൽ. അത് ശരി,
0: ഓ നിങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയമുള്ള പോലെയാണല്ലോ.
1: അതെ, തേജലിന് ഞാൻ വിളിക്കുന്നു, പറയുന്നു
0: ചോദിക്കുന്നു പറയുന്നു പേര് വിളിക്കുന്നു. എന്തൊക്കെയാണ്
1: തേജൽ, എവിടെ നിന്നാ വിളിക്കണേ? കൊടുങ്ങല്. തേജൽ എന്നാ ചെയ്യണോ? ഇലക്ട്രീഷ്യൻ.
0: ഇലക്ട്രീഷ്യൻ. ഇനി മര്യാദയ്ക്കുള്ള ചോദ്യമൊക്കെ മതി. ഇനി ഗെയിം കേട്ടോ, ഇനി ഗെയിം.
1: വടിയുമായി ടീച്ചർ എൻറ്റർ ചെയ്തിരിക്കുന്നു.
0: തേജൽ എന്നല്ലേ പേര്? തേജൽ. ഇതിനു മുമ്പുള്ള ഗെയിംസ് കേട്ടായിരുന്നോ? ആ പ്രിപ്പയർ ആയിട്ട് വന്നേക്കാണല്ലേ. ഓ, ഗെയിം രണ്ടു തരം ഉണ്ടായിരുന്നു. ഏതാണ് താങ്കൾ കേട്ടത്?
1: മറ്റത് ചോദിക്കും.
0: അപ്പൊ ഞങ്ങൾ മറ്റത് പിടിക്കും കേട്ടോ.
1: കേക്കാത്ത ചോദ്യം
0: ചോദിക്കട്ടെ.
1: തേജിൽ പോവരുത് ഇട്ടിട്ട്.
0: അത് ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. ഞാനിപ്പോ ഒരു അക്ഷരം പറയും. ആ അക്ഷരം വച്ചിട്ട് മാത്രമേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് കിട്ടാവൂ. അതിപ്പോ സത്യസന്ധമായിട്ടുള്ള ഉത്തരമൊന്നും എനിക്ക് വേണ്ട. അതെന്തായാലും കുഴപ്പമില്ല. സത്യസന്ധമായ, അതായത് അതായത്
1: പേരെന്താ എന്ന് ചോദിച്ച മാ വച്ചാ ചോദിക്കണേ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം മാ വച്ചാണെങ്കിൽ പേരെന്താന്ന് ചോദിക്കുമ്പോ മനു എന്ന് പറയാം.
0: അതെ, പേര് ചിലപ്പോ തേജലായിരിക്കും, പക്ഷെ പറയാൻ പാടില്ല.
1: തെറ്റുത്തരേ പറയാ. തെറ്റെന്ന് വെച്ചാ ഈ ഇത് വെച്ചിട്ട്, ഈ
0: മാ വെച്ചിട്ട് ഇപ്പം ഒരു അക്ഷരം തരാ, അത് വെച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കൊടുത്ത അക്ഷരം എന്തായിരുന്നു? പായായിരുന്നു. അപ്പൊ ഇത്തവണ ഞങ്ങൾ തരുന്ന അക്ഷരം പറയട്ടെ. ച. ഓക്കെ,
1: ച വെച്ചിട്ട് ഇപ്പൊ അടുത്ത ചോദ്യം വന്നു. തേജലെ
0: ചോദിക്കട്ടെ. തേജൽ എവിടെയാ പഠിച്ചത്? എവിടെയാ പഠിച്ചത്?
1: ഇത്രയും സമയം എടുക്കും.

0: തൊട്ട കൂട്ടാരാ,
1: എങ്ങനെ വേണേലും ഉത്തരം പറയാം, പക്ഷെ ചാ വേണം, ചായ ആയിരിക്കണം തുടക്കം. ഇത്ര സമയമൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ചാമരത്തിന്റെ ചാ, ചുവപ്പിന്റെ ചാ,
0: ചതുർവേദത്തിന്റെ ചാ
1: മതി.
2: ചാച്ചന്റെ
1: സ്കൂളിലാണോ?
0: ചാത്തന്നൂർ സ്കൂളില്.
1: ചാത്തന്നൂർ സ്കൂൾ എന്നാണോ പറഞ്ഞത്? ചാത്തന്നൂർ സ്കൂളില്. ഓക്കെ, അപ്പൊ ഇത്ര സമയം എടുക്കരുത്, ഇനി പടപടയെന്ന് ഉത്തരം വേണം കേട്ടോ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടന്റെ പേരെന്താ?
2: ചന്തു.
1: ആ ചന്തു എന്ത് ചെയ്യുന്നു? എങ്ങനെ പോവും? ചന്തു മീൻ വിൽക്കാൻ
0: പോവാ.
1: ചന്തു മീൻ പോട്ടെ, ചെമ്മീൻ വിൽക്കാൻ പോകുന്നെങ്കിലും പറയാൻ
0: പാടില്ലേ? നല്ല വിദഗ്ധമായിട്ട് ആൻസർ പറഞ്ഞിട്ട്.
1: തൊട്ടടുത്ത് ചേട്ടനുണ്ടോ? ചന്തയിൽ മീൻ വിൽക്കാൻ പോകുന്നാണോ പറഞ്ഞേ?
0: അതെ അതെ, അങ്ങനെയാ പറഞ്ഞേ.
1: അങ്ങനെയാണോ പറഞ്ഞേ?
0: പക്ഷെ മീൻ എന്താണ് പണി എന്ന് ചോദിക്കുമ്പോ മീൻ വിൽക്കാൻ പോണല്ലേ, ചന്തയെ പോയാലും റോഡ് കൂടെ പോയാലും. ഏ
1: അന്നാ ഒരെണ്ണം കൂടി ചോദിക്കാൻ വിട്. ടഫായിട്ട് ചോദിക്കണോ? ഇതിപ്പോ എന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ എനിക്കിപ്പോ.
0: ഞാൻ ചോദിക്കാം.
1: അന്നാ ചോദിക്കാം, ടഫായിട്ട്
0: ചോദിക്കണം.
1: ഖാ വെച്ചിട്ട്. ഖാ
0: എന്നെ തോപ്പിക്കാനല്ല ഞാനില്ല
1: പറയണ, ഇതൊക്കെ ഒരു ചലഞ്ച് ആണ് തേജൽ.
0: ഇവിടെ ചലഞ്ച് എടുത്ത് പണ്ടാരടങ്ങിയിരിക്കുന്നു.
1: അടികാരത്തിന്റെ ഖ കേട്ടോ.
0: ആ ഖയല്ല,
1: ആ ഖ വേണ്ട, നഖത്തിന്റെ ആണോ?
0: നഖത്തിന്റെ ഖ,
1: നഖത്തിന്റെ ഖ കേട്ടോ. ചോദിക്കട്ടെ, അമ്മയുടെ പേരെന്താ? പടപടയെന്ന് ഉത്തരം വേണം. ഗായല്ല, കൊള്ളാലോ, ഭയങ്കര കണ്ടുപിടുത്ത. അങ്ങനെ വഴിക്ക് വാ,
0: ഖന ഗംഭീരി എന്നൊക്കെ പറയാം.
1: ഖരഖര പ്രിയ എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു.
0: ആ അത് തന്നെ, ഖരഖര പ്രിയ രാഗത്തിൽ അമ്മയുടെ അച്ഛൻ പാട്ടുപാടിയോ ഒക്കെ.
1: ശരി ശരി ശരി, ഞാൻ ക്ഷമിച്ചു, കാരണം ഇതിനു മുമ്പ് കുറെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ വിജയിപ്പിച്ചിരിക്കുന്നു.
0: വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ട് ആൻസർ ചെയ്തു കേട്ടോ. ആദ്യമൊക്കെ നല്ല ഭംഗിയായിട്ട് ആൻസർ ചെയ്തു. ചേട്ടൻ, ചേച്ചി, ചാച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ചാത്തന്നൂർ സ്കൂള്.
0: ആ
1: കൊള്ളാം, ചന്തയിൽ മീൻ വിൽക്കാൻ
0: പോകുന്നു.
1: അപ്പൊ എന്തായാലും അടിപൊളി. ഏ ഇഷ്ടപ്പെട്ടു തേജല് പോയാ? അത് ഇവിടെ നിന്ന് ഇങ്ങനെ പലതും വിളിച്ച് പറയാം, അതൊന്നും കേക്കണ്ട കേട്ടോ, കുട്ടിക്കൊന്നുമില്ല. ഹലോ, എന്തു പറ്റി, ക്ഷീണമായിപ്പോയോ? ആ വേണ്ടാത്തതൊന്നും കേൾക്കണ്ട കേട്ടോ, വേണമെന്നുള്ള മാത്രം കേട്ടാ മതി. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, ബൈ. ഇവിടെ ഇന്ന് കണ കണ കണാന്നിരുന്ന് ചിരിക്കുക. അല്ല, എന്താ പറ്റിയത് കുട്ടിക്ക്? ഇന്ന് എന്താ പറ്റിയത് കുട്ടിക്ക്? ചിരിക്കാൻ സമയം വേണോ? സമയം വേണോ? സമയം തരാ കേട്ടോ. ആ ചോദ്യം ഒന്നും കൂടി പറഞ്ഞേ, ആ ചോദ്യം ഒന്നും കൂടെ പറഞ്ഞേ. അല്ല, കുട്ടിക്ക് ചിരി വന്നിട്ട് പറയാൻ പറ്റുന്നില്ല.
0: ഇന്ത്യയിലെ അതിപ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ. അദ്ദേഹത്തിന്റെ ഏത് കണ്ടുപിടുത്തത്തിനാണ് നൊബൽ പ്രൈസ് കിട്ടിയത്?
1: കിട്ടിയത് കൊറേ ആൻസർ വന്നിട്ടുണ്ട്, പറയണോ?
0: പറഞ്ഞു പറഞ്ഞു പറഞ്ഞു,
1: ആൻസർ പറയണോ?
0: ആൻസർ പറഞ്ഞു.
1: ശരിക്കും ഇപ്പോഴേ പറഞ്ഞ അതിന്റെ ഒരു ഗുണം
0: അമ്മച്ചി തന്നെ പറഞ്ഞു പറഞ്ഞു.
1: അന്നാ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അയച്ചിരിക്കുന്നത് കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സർ സി വി രാമന് 1930 നോബൽ പ്രൈസ് അങ്ങനെയൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്, ഞാൻ അതങ്ങനെ വായിക്കണേ. നോബൽ പ്രൈസ് ലഭിച്ചത് രാമൻ ഇഫക്ട് എന്ന പേരിൽ അറിയപ്പെട്ട ഫിസിക്സിലെ കണ്ടുപിടുത്തത്തിനാണ്. അതുപോലെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്, ശരിയുത്തരം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്ന് മാത്രം അയച്ചിട്ടുണ്ട് ആരാ, നമ്മുടെ ഡെസീന ലോപ്പസ്. ഞാൻ ഈ ഡെസീന ലോപ്പസ് എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഡി പിയിൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പേര് കണ്ടിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ

0: പേരും സ്ഥലവും ഒന്ന് അതിന്റെ കൂടെ ഒന്ന് വെളിപ്പെടുത്തിയാൽ. കാരണം അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് വെറുതെ ആൻസർ മാത്രം എഴുതി അയച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ പേര് പറയാതിരിക്കാം, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് മോളിൽ പോയി അവരുടെ പേര് നോക്കിയിട്ടാണ് പറയുന്നത്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണ്ടേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഇനി വേണുഗോപാലൻ അയച്ചിട്ടുണ്ട്, രാമൻ പ്രഭാവം എന്ന് പറഞ്ഞ
1: അയച്ചിട്ടുണ്ട്.
0: പിന്നെ ആരാ അയച്ചിരിക്കുന്നത്? അഖിൽ അയച്ചിട്ടുണ്ട് രാമൻ എഫക്ട് എന്ന് പറഞ്ഞിട്ട്. ജോയൽ ബാബു അയച്ചിട്ടുണ്ട് രാമൻ എഫക്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരാൾ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാട്ട് ചോദിക്കേണ്ട സ്ഥലമല്ല ഇപ്പോ കേട്ടോ.
1: അതിന് നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അല്ല വേറെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ.
0: അതെ, ഈ ഈ വിളിച്ച തേജൽ ഞാൻ തോന്നുന്നു തേജു എന്നുള്ള പേരും തേജൽ എന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം സംഭവം ഒരു പാരഗ്രാഫ് പോലെ എഴുതി വിട്ടിട്ടുണ്ട്, രാമൻ പ്രഭാവത്തെ കുറിച്ചുള്ള വിപ്ലവകരമായ കണ്ടെത്തൽ എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഉത്തരം കറക്റ്റ് അയച്ചിരിക്കുന്നത് കേട്ടോ.
1: അപ്പൊ തേജൽ, വെരി ഗുഡ്.
0: അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗെയിമിലും പങ്കെടുത്തു,
1: പങ്കെടുത്തു,
0: സന്തോഷം. എന്തായാലും സമയം 6:38:22 ആയിട്ടുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സ്റ്റേ ട്യൂൺഡ്.

0: ഈ പാട്ട് ഇഷ്ടപ്പെട്ട?
1: പാട്ട് ഇഷ്ടമായി.
0: അതിന്റെ ഹാങ് ഓവർ ഇതുവരെ പോയില്ലേ? ഇതിലൂടെ തിരിച്ചു വാ. ഒരാള്
1: കിളികളെ വിളിക്കണ, തിരിച്ചു വാ, തിരിച്ചു വാ. ഇവിടെ തലയിലും കിളിയൊക്കെ പോയിട്ടിരിക്ക.
0: അതെ അതെ, കിളിയൊക്കെ പോയി. കിളി പോവാൻ വേണ്ടിട്ട് ഒരാള് വിളിച്ചിട്ടുണ്ടാരാ നോക്കാം. ഹലോ,
1: ഇതാരാണ്?
2: ഹലോ,
1: ആരാ?
0: മഹേഷ്. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ. റേഡിയോയുടെ വോളിയം ആ കുറക്കണേ.
1: മഹേഷ് എന്നെ ചെയ്യണോ? എന്താ ജോലി? എഫ് എസ് സി ടി ലെ. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ ടൗൺഷിപ്പിന്റെ ഫ്രണ്ടിലൂടെ ആട്ടോ മോനെ. അപ്പൊ ഇന്ന് ജോലിക്ക് പോയില്ലേ മഹേഷേ?
0: തിരിച്ചു പോന്നോണ്ടിരുന്ന. അപ്പൊ ഗെയിം കേട്ടു? കൊറച്ചു മുമ്പത്തെ ആളുടെ. അപ്പൊ നമുക്ക് മറ്റേത് വിളിക്കാം.
1: അതെ, നേരെ ഓപ്പോസിറ്റ്. എന്നും പരസ്പര വിരുദ്ധമായിട്ട്. അപ്പൊ മഹേഷേ, വണ്ടി ഒതുക്കിയേക്കുവാണോ? ചെറുതായിട്ട്, വലുതായിട്ട് ഒതുക്കണം.
0: അങ്ങ് ചവിട്ടി നിർത്തുന്നേ.
1: ബ്ലൂടൂത്ത്,
0: ബ്ലൂടൂത്തില്. ആ ശീലമായി. ശരിയല്ല.
1: ആ കൂട്ടാരാ, ഞങ്ങൾ ചോദിക്കട്ടെ.
0: ഇച്ചിരി സൗണ്ട് കുറച്ചെങ്കിലേ ശരിക്കും ഉത്തരം പറയാൻ പറ്റുള്ളൂ
2: കേട്ടോ.
0: ആ അപ്പൊ ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും
1: പരസ്പര വിരുദ്ധമായിട്ട് അതിന് ഉത്തരം പറയണം. മനസ്സിലായോ?
0: ആ അപ്പൊ ചോദിക്കട്ടെ.
1: ആ തുടങ്ങുക. പേരെന്നാന്ന് പറഞ്ഞേ?
0: ചായക്ക് എന്തായിരുന്നു കടി? വെടിക്കെട്ട് കാണാൻ പോയപ്പോ അവിടെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ കണ്ടോ? വല്ലതും ചോദിക്കാണ്ടോ? എന്റെ ചോദ്യം മുട്ടിപ്പോയല്ലോ.
1: വൈകുന്നേരം നാല് മണിക്ക് ഒരു ചായ കുടിച്ചോ?
2: അതായത് എനിക്ക് പറയാനുള്ളത് നാല് കാര്യങ്ങളുള്ളൂ.
1: ആണോ, പാറമേക്കാൻ വേണ്ടി വെടിക്കട്ടാണോ കൊള്ളാവുന്നേ? അത് ശരി. മറ്റേ ഇതൊന്നും ഇഷ്ടല്ല. എന്താണ്?
2: ഡൊണാൾഡൊക്കെ
1: അവരുടെ ഡാൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ.
0: ഹലോ ഹലോ ഹലോ ഹലോ, നമുക്ക് നിർത്താം. മതി,
1: നമസ്കരിച്ചു. അച്ഛൻ നമസ്കരിച്ചു.
0: തിരിച്ചു വരൂ, തിരിച്ചു വരൂ. വന്നില്ലല്ലേ മഹേഷേ? ഇതിപ്പോ എനിക്ക് വട്ടായി പോകുന്നു തോന്നിപ്പോയി.
1: ഉള്ളത് കൂടി,
0: ഉള്ളത് കൂടി. അതാ സത്യം. എന്തായാലും കൊള്ളാട്ടോ, ഞെട്ടിച്ചറഞ്ഞു. ഭയങ്കര
1: അച്ഛത്തിരി മുന്നേ പറഞ്ഞോളൂ, വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. പോവാൻ പേടിയാ. ആ പിന്നെ
0: സമ്മാനായിട്ട് ഒരു അടിപൊളി പാട്ട് വരലുണ്ട്. ഏഴുമല പൂഞ്ചോല കേട്ടോ. അന്ന് അത് കേട്ടോണ്ട് വണ്ടി ഓടിക്കിനി. ഓക്കെ ഓക്കെ,
1: താങ്ക്സ് ഒക്കെ.
0: അയ്യോ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആൻസർ വരും. മഹേഷ് ഞെട്ടിച്ചു പറഞ്ഞു. ഞാൻ കുറച്ച് തപ്പിയിട്ടാണെങ്കിലും ഒരു വല്ലാത്ത തരത്തിലുള്ള ആൻസറൊക്കെ ഞാൻ വേറെ പ്രതീക്ഷിച്ചു.
1: നമ്മളെ പോലെ ബോധമില്ലാത്തവരല്ല.

0: സത്യം
1: സത്യം.
0: ഈ ഇടയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, തലവെയില് കൊള്ളിക്കില്ലേ, തലവെയില് കൊള്ളിക്കില്ലേ.
1: ആ മാതിരിയാണ്, ഉരുകി പോകുമല്ലോ.
0: സത്യം,
1: ഇത്രയും ബോധമൊക്കെ ഇങ്ങനെ ഉരുകി ഉരുകി റോട്ടിലൂടെ പോയാണ് നാട്ടുകാർക്ക് വിവരം വെച്ചതാണ് അച്ചു പറയണത്. അപ്പൊ എന്താണെങ്കിലും മഹേഷ് നന്നായിട്ട് ആൻസർ ചെയ്തോ. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാട്ടോ,
0: നിങ്ങൾ വിളിക്കണം, പക്ഷെ വണ്ടി ഒതുക്കിയിട്ട് വിളിച്ചാൽ മതി.
1: വണ്ടി ഒതുക്കിയിട്ടൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ പിന്തുടരും.
0: അതെ, അത് മാത്രമല്ല നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല സംസാരിക്കാനായിട്ട്.
1: ഞങ്ങൾക്ക് ടെൻഷനാണ്.
0: അതെ അതെ. അപ്പൊ മഹേഷ് ഇപ്പൊ കേട്ടോണ്ടിരിക്കണുണ്ടാവും. ഇനി എങ്ങാനും ആരെങ്കിലും വിളിക്കണുണ്ടെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് വിളിക്കണം കേട്ടോ.
1: അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-242-8101. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ഗെയിമിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ
0: 8547-34-1075.
1: അപ്പൊ ഇതിനകത്തേക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരം അയക്കാവുന്നതാണ്. രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുക, ഇതിനെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്.

0: അപ്പൊ ഇത് അതൊക്കെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരം അയക്കാവുന്നതാണ്. രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുക, ഇതിനെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഇത് ഓൺ ദി ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: കൊഞ്ചടി കൊഞ്ചടി കൊഞ്ചടി സ്മിത, കൊഞ്ചണില്ലേ സ്മിത,
1: എന്നോട് കൊഞ്ചാൻ പറയണ.
0: എന്നാ കൊഞ്ച,
1: ഞാൻ കൊഞ്ചി കൊള്ളാം.
0: കൊഞ്ചണ്ട, ഒരാളുണ്ട്. ഹലോ
1: കൊഞ്ചാനാ, പറയൂ ചേട്ടാ.
2: ഹലോ,
1: ആ എന്നാ വിശേഷം?
2: നല്ല വിശേഷം.
1: ആ എന്താ നീ പണി?
2: ഞാന് ഒരു 12 കൊല്ലം കഴിച്ചതാണ്.
1: ആ
2: കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോണ്ട്.
1: അത് ശരി, എന്തായിട്ടാ പോണേ? ജോലി ജോലി എന്തായിട്ടാ?
2: അതവിടെ മറ്റേ ഇതില്ലേ ഗോഡൗണില്,
0: ആ ഹെൽപ്പറായിട്ടാണ് അല്ലേ? ശരി ശരി. അപ്പൊ നമ്മുടെ ഇന്ന് പ്രോഗ്രാം കേട്ടോണ്ടിരിക്കായിരുന്നോ ആദ്യമോലെ? ആണ്. അപ്പൊ അപ്പൊ ഞങ്ങള് ചോദിച്ച എല്ലാ ഗെയിമും കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: ഗെയിമിൽ പങ്കെടുക്കണം തോന്നി അല്ലേ?
0: ഏത് ഗെയിമാ ഇഷ്ടപ്പെട്ടേ?
2: ആ
0: അല്ല, ഞങ്ങള്
1: ഇപ്പൊ പറഞ്ഞതിനകത്ത് രണ്ടുമൂന്നെണ്ണം ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളെ. കടകവിരുദ്ധായിട്ട് ചോദിക്കണ, പരസ്പര ബന്ധമില്ലാണ്ട്.
0: ഓ അത് ഇഷ്ടപ്പെട്ടു അല്ലേ? അത് ഇഷ്ടപ്പെട്ടു.
2: ആ
0: അപ്പൊ ചേട്ടന് ഏതാ വേണ്ടേ? സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ തരാണ്. ഏതാണെങ്കിലും സ്വീകരിക്കും.
1: എന്നാ അക്ഷരം വെച്ചുടങ്ങാം.
0: അക്ഷരം വെച്ചുടങ്ങാം.
1: പ്രായത്തിന്റെ ഒരു മുതിർന്ന സ്ഥാനീയനായിട്ട് ഉള്ള ഒരാളല്ലേ ചേട്ടന്? അപ്പൊ ചേട്ടന് അക്ഷരം വെച്ചങ്ങ് തരാം.
0: അക്ഷരം പറയട്ടെ. മഞ്ഞയുടെ മാ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ മാ വെച്ചിട്ട് ഉത്തരം പറയണം. ഓക്കെ. ചേട്ടൻ എവിടെയാ ജോലി ചെയ്യണേ?
1: മഞ്ഞപ്രാന്നെങ്കിലും പറയാൻ മേലാർന്ന ചേട്ടാ.
0: മാ വെച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ.
1: ഒരു ചാൻസ്, ഒറ്റ ചാൻസ്.
0: ഒരു ചാൻസും കൂടി തരാം. മാ വെച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒറ്റ വാക്കി പറഞ്ഞാ മതി, ഞാൻ ജോലി ചെയ്യുന്നൊന്നും പറയണ്ട. അപ്പൊ നമുക്ക് മായിൽ എത്തിക്കാൻ പറ്റൂല. അപ്പൊ മാ വെച്ചിട്ട് മാത്രം ഉത്തരം പറഞ്ഞാ മതി കേട്ടാ. ശരി. ചേട്ടൻ എവിടെന്നാ വിളിക്കണത്?
1: ആ ഞാൻ പറഞ്ഞ അന്നാനുണ്ട്. എനിക്കേട്ടോ എനിക്കേട്ടോ വാട്.
0: ചേട്ടന് വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെന്നൊന്നും
0: പറയണ്ട,
1: മകളുണ്ട്. അത്ര മതി കേട്ടാ. ഇനി കൂടുതൽ പറയുന്നു കഴിഞ്ഞൊക്കെ മാ കൂട്ടി വെച്ച് പറഞ്ഞ.
0: മകൾ എന്ത് ചെയ്യുന്നു? സാരല്ല സാരല്ല കേട്ടോ, ഞങ്ങൾ ഇച്ചിരി ഒന്ന് ചാൻസ് കൂടുതൽ തന്നതാണ്.
1: മഞ്ഞപ്രസാദവും ചൂടി, മഞ്ഞപ്രസാദവും തൂത്ത്.
0: അതെ,
1: സാരല്ല ഏട്ടാ, മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ വലിയ കാര്യം. അത് ചെയ്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ചേട്ടനോട് സംസാരിക്കാൻ സാധിച്ചല്ല.
0: അപ്പൊ ഇനിയും വിളിക്കണം, പാട്ടുകളൊക്കെ കേൾക്കണം. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം ചേട്ടാ. ശരി, ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ബൈ. സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റ്. സമയം പോണില്ലേ?
1: സമയം നല്ല സ്പീഡില് പോണെന്ന് ഇത്തിരി മുന്നേ പറഞ്ഞിട്ട്
0: അല്ല എനിക്ക് സമയം പോവാത്ത പോലെ തോന്നുന്നു.
1: കണ്ണും പിടിക്കൂല.
0: 6 മണി 57 മിനിറ്റ് 30 സെക്കൻഡ്.
1: നല്ല സ്പീഡില്
0: മുമ്പേം പറഞ്ഞപ്പോഴും 6 തന്നെ
1: നിക്കായിരുന്നു. ദൈവമേ,
0: സമയം അങ്ങോട്ട് സ്പീഡ് പോവാത്ത പോലെ പോയി തുടങ്ങി. എനിക്ക് ഇച്ചിരിയൊക്കെ ഇച്ചിരിയൊക്കെ അല്ല, ഇച്ചിരി ഇച്ചിരി കൂടുതൽ
1: പോയി തുടങ്ങി.
0: അപ്പൊ ഇനി
1: ഇനി ഏഷ്യൻ കോടതി പോകുന്നതിന് മുന്നേ,
0: പോണതിന് മുമ്പേ ഒരു ചോദ്യം അങ്ങ് ഇട്ടു കൊടുത്തേ.
1: കണ്ടാ, ഇപ്പൊ ബാക്കിയുള്ള എന്നെ പേടിപ്പിക്കാൻ നല്ല വാച്ചാണ്. അപ്പൊ ചോദ്യം ചോദിക്കാം കേട്ടാ, നമുക്ക് വാട്സപ്പില് നമുക്ക് ആൻസർ

0: ചെയ്യാം, പിന്നെ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിനകത്ത് ആൻസർ ചെയ്യാം. അപ്പൊ ചോദ്യം ഇതാണ്, 2026 പ്രധാനമന്ത്രി പ്രധാനമായി ചർച്ചയായ ഒരു പരിസ്ഥിതി സംബന്ധമായ ലാബ് ഏത് എന്നതാണ് ചോദ്യം.
1: ഒന്നുകൂടി ചോദിച്ചാൽ,
0: 2026 പ്രധാനമായി ചർച്ചയായ ഒരു പരിസ്ഥിതി സംബന്ധമായ ലാബ് ഏത് എന്നതാണ് ചോദ്യം. 2026 പ്രധാനമായി ചർച്ചയായ ഒരു പരിസ്ഥിതി സംബന്ധമായ ലാബ് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം എത്രയും പെട്ടെന്ന് വരിക. എനിക്കിങ്ങനെയൊക്കെ തോന്നും, വേഗം തന്നെ ഉത്തരം വന്നോട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക 8547341075 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. ഒപ്പം വിളിച്ചോണ്ടിരിക്കുക 0484-242-8101
0: എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. രണ്ട് പ്ലാറ്റ്ഫോംസില് നിങ്ങൾക്ക്
1: മെസ്സേജ് ചെയ്യാം
0: ഈ ചോദ്യത്തിന് ഉത്തരം.
1: ഫേസ്ബുക്കില് നമ്മുടെ ഫേസ്ബുക്ക് റെയിൻബോ FM റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റാ പേജിലും, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന FB പേജിലും നിങ്ങൾക്ക്
0: ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോ വേഗം വേഗം പടപടയെന്ന് പോകുന്നു.
1: അതുപോലെ വാട്സാപ്പിൽ പലരും വോയിസ് കോൾ വിളിക്കുന്നുണ്ട്. വോയിസ് കോൾ വിളിച്ചാൽ നോ രക്ഷ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് മെസ്സേജ് മാത്രം അയക്കുക, ഒപ്പം പേരും സ്ഥലവും കൂടി വെക്കണം. ഓക്കേ.

0: സമയം ഏഴിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ, എന്റെ വിഷമം മാറി കിട്ടി. അല്ല, സമയം ഏഴിലേക്ക് കടന്നു കിട്ടി. ആറിൽ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ അത് ഏഴിലോട്ട് കടന്നു കിട്ടിയപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷം
1: പോലെ.
0: ഒന്നുമില്ല. അപ്പൊ 7 മണി കഴിഞ്ഞ് 3:24 ആയിട്ട്
1: കുട്ടിക്ക് ഒന്നുമില്ല എന്നുള്ള മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കൂ.
0: ഞാൻ പഠിപ്പിക്കുന്നു, പക്ഷെ എന്നെ അങ്ങനെ പഠിക്കാൻ സമ്മതിക്കാതെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
1: ഇതാരാ?
2: എന്റെ പേര് ജോഷി എന്നാണ്.
1: ജോഷി എവിടുന്നാ?
2: ഞാൻ കാക്കനാടുന്ന് കുമ്പളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: കാക്കനാടുന്ന് കുമ്പളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക?
0: കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് വഴിയാണോ പോകുന്നത്?
2: അല്ലല്ലല്ല, ഞാൻ ഈ വാഴക്കാലം പാലക്കാട് മറ്റേ പാലാരിവട്ടം കുമ്പളം.
0: ഓക്കെ, ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ എവിടെ ഉണ്ട്? വണ്ടി ഒതുക്കി സമാധാനത്തോടെ ഒന്ന് വിളിക്കുകയാണല്ലേ. അങ്ങനെ
1: ജോഷി പണ്ട് നമ്മള് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ.
0: നിങ്ങൾ കമ്പനിക്കാരായിരുന്നു?
1: അതെ അതെ, ഞങ്ങൾ ഒരേ കമ്പനിക്കാരായിരുന്നു.
0: ഷോ,
1: അന്ന് സെപ്സിലോ മറ്റോ ആയിരുന്നു ജോലി
2: ചെയ്തോണ്ടിരുന്നത്.
0: പ്രായമേറിയിട്ടും ഓർമ്മ നശിക്കുന്നില്ല.
1: യാതൊരു കുഴപ്പമില്ല. ജോഷി, എന്നെ വിശേഷം? സുഖാണോ?
0: ഇപ്പൊ എങ്ങനെ ഇരിക്കണം?
1: ഇപ്പൊ ഞങ്ങള് കൂട്ടുകാരായി.
0: ഗെയിമൊന്നും വേണ്ട ജോഷി. എന്നാ ഗെയിം തുടങ്ങട്ടെ. ഞാൻ ഏത് ഗെയിം വേണം? അത് തരില്ല തരില്ല തരില്ല തരില്ല, മറ്റേത് തരാം, മറ്റേത്.
1: ആര് ചോദിക്കണോ അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുള്ളൂ. എന്റെ ജോഷി, നമ്മൾ ആഗ്രഹിക്കണതുണ്ടെങ്കില് അത് പറയരുത്. നമ്മൾ ആഗ്രഹിക്കണ കിട്ടണമെങ്കിൽ വേറെ പറയണം, അപ്പോഴാണ് ഇത് കിട്ടുള്ളൂ. ഇത് അച്ഛൻ്റെ ഒരു ടാക്ടിക് മൂവ്മെന്റ് ആണ്.
0: ഹലോ, പോയാ? അപ്പൊ പരസ്പരം വിരുദ്ധമായ ആൻസറുകളാണ് എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കുന്നതിന്. അമ്മന്നൊന്നും അല്ല, അതൊക്കെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ആരായിരുന്നു? മഹേഷ് ആയിരുന്നു. ആരായിരുന്നു? തേജൽ.
1: തേജൽ നല്ല
0: പറഞ്ഞു. ഹലോ, ശ്രമിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓപ്പോസിറ്റ് മീൻസ് അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത് പറയണതിന്. ഉത്തരം വട്ടായി, എനിക്ക് വട്ടായി. അപ്പൊ പിന്നെ വിളിക്കുന്നവരെ ഇച്ചിരി വട്ടാക്കണ്ടേ എനിക്ക്?
1: നമുക്ക് ജാ വെച്ച് തുടങ്ങി. ജാ എന്ന വാക്ക്
0: അല്ല, ജാ കൊടുക്കണ്ട നമുക്ക്. നമ്മള് മറ്റേതാ.
1: ഓ, അത് ശരി.
0: അപ്പഴേ ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ?
1: അക്ഷരം
0: നാളെ വരുമോ? എവിടെ, എങ്ങോട്ടാ വരണേ?
2: കോഴിക്കോട്.
0: സ്ഥലമൊന്നും പറയാൻ പാടില്ല, പരസ്പര വിരുദ്ധമായ
1: സംഭവം. ചായ കുടിക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷം.
0: അതെ അതെ അതെ. ഒരു കാര്യം ചെയ്യാം, ഒരു ചാൻസും കൂടി തരാം എല്ലാവർക്കും.
1: കൊടുത്തല്ലേ,
0: ചോദിക്കട്ടെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: ഓഡിയോ വിശാൽ.
0: എന്തെന്ന്?
1: ഓഡിയോ വിശാൽ, അതെന്തിനകത്ത് കണ്ടതാ?
0: അച്ചാറ് കമ്പനിയില്ല. അച്ചാറ് കമ്പനിയിൽ ആരെ അറിയാം? സമയം എടുക്കുന്നുണ്ടോ?
1: ഒത്തിരി സ്നേഹത്തോടെ ജോഷി.
0: അതെ, ആലോചിക്കൂ അങ്ങോട്ട്. ട്രാഫിക് ജാം ആണോ? ഏത് സ്ഥലത്താണ്? വരുമ്പോ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. അരിക്ക് എനിക്ക് തോന്നുന്നു കിലോക്ക് എത്ര ഉണ്ടാവും?
1: 45.
0: ആ, കിലോക്ക് 45. ഏത് കടയിൽ നിന്ന് അരി മേടിക്കാറ്?
1: പപ്പടയില്ല അല്ലേ?
0: കാച്ചാൻ പാടില്ലേ? ഒരു പപ്പടം മേടിച്ച് കാച്ചാനാണോ ബുദ്ധിമുട്ട്? ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ ഫുഡില്? സദ്യ കഴിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി?
1: എത്തിയിട്ടില്ല.
0: എപ്പ എത്തും? എന്തെന്ന്?
1: പരിപ്പാണെന്ന്.
0: കൊറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും
1: താങ്കൾ വളരെ പരിശ്രമിച്ച്.
0: അതെ, പരിശ്രമിച്ച് ഉത്തരം പറഞ്ഞിരിക്കുന്നു.
1: വല്ലം ജോഷി. ജോഷി ക്ഷമിക്കൂ,
0: ഒന്ന് വിഷമിച്ചു പോട്ടെ.
1: സാരമില്ല.

0: ചോറും ബിരിയാണിയും ഒക്കെ ഇങ്ങനെ മുമ്പിൽ നിരന്നു.
1: അല്ല അല്ല, പാവം, ഒരക്ഷരം മാത്രം പ്രതീക്ഷിച്ച് വിളിച്ചതായിരുന്നു. ഏ, വല്ലമായോ അല്ല ചായോ അല്ലെങ്കിൽ ഒരു ആയോ കിട്ടുന്നു വിചാരിച്ച് വിളിച്ചതായിരുന്നു. ഇത്രയും നല്ലൊരു പണി
0: കിട്ടിയല്ലേ.
1: സാരയില്ല കേട്ടോ, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം
0: അന്വേഷണം പറയാ കേട്ടോ ജോഷി. സന്തോഷമായിട്ടിരിക്കുക, സമാധാനായിട്ടിരിക്കുക. ഓക്കെ ബൈ.
1: ഓക്കെ ഓക്കെ ബൈ.
0: അപ്പൊ അത് തന്നെ ആരും ഇനി ഉള്ളിൽ ആഗ്രഹിക്കുന്ന ചോദ്യം ചോദിക്കണം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ചോദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചോദ്യം കിട്ടിയേക്കും.
1: അങ്ങനെ വിചാരിക്കാം.
0: പരസ്പര വിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളും.
1: അതെന്താന്ന് അറിയാൻ പാടില്ല. ഈ ഗെയിമൊക്കെ തുടങ്ങിയ മുതലേ ഇപ്പൊ എനിക്കൊരു കിളി പോയതുപോലെ ആയതുകൊണ്ട്
0: എനിക്ക് എല്ലാ
1: പോയിട്ടുണ്ടല്ലേ. ശരിക്കും
0: പോയ കാരണം
1: ഈശ്വര, ഒരു ചായ കുടിക്കേണ്ടിയിരിക്കുന്നു. സാരമില്ല, സമയം 8 മണി കഴിഞ്ഞ്, 58 മണി
0: കഴിഞ്ഞാ,
1: സോറി 7 മണി. ആ കിളി പോയി
0: പോയി
1: ഉറപ്പിച്ചു. ദൈവം എനിക്ക് 7-8 ആയിട്ടൊക്കെ കാണുന്നു.
0: 7:25 ആയെങ്കിൽ നമുക്ക് മലയാളത്തിൽ വാർത്തകൾ കേൾക്കാട്ടോ.
1: 7:25 ഒന്നും ആയിട്ടില്ല, 7 മണി കഴിഞ്ഞ് 9 മിനിറ്റേ ആയിട്ടുള്ളൂ.
0: അത്രേ ആയിട്ടുള്ളൂ.
1: പക്ഷെ എന്റെ കണ്ണിൽ എനിക്ക് 8 ആയിട്ടൊക്കെ തോന്നുന്നു. പെട്ടെന്ന് ഒരു ചായ മേടിച്ചോണ്ടോ,
0: ഇരുട്ട് കേറുന്ന മാതിരി. അപ്പൊ ചായ മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ട് പാട്ട് കേട്ടിരിക്കെ. സ്റ്റേജ് കൊണ്ടോ ആകാശവാണി കൊച്ചി FM Rainbow 107.5
1: മ്യൂസിക്കലി yours.

0: സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: അപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ,
3: ഇതാരാ?
2: എന്റെ പേര് ഗീത, ഞാൻ ഏഴിക്കര പറവൂർന്നിരിക്കുന്നു.
3: ഏഴിക്കര പറവൂർ ഗീത. ഓക്കെ,
1: പ്രോഗ്രാം തുടക്കം മുതലേ കേൾക്കുന്നുണ്ടോ? പ്രോഗ്രാം തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു.
2: ഞാൻ ഇപ്പൊ എന്റെ മോളെ കൊണ്ടൊന്ന് കാക്കനാട് വരുമ്പോഴേക്കായിരുന്നു.
3: അപ്പൊ ഇവിടെ വരെ വന്നാണോ?
2: ഇല്ല, ഞാൻ അവക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായി അവിടെ. അപ്പൊ അതിന് പോലെ കുറച്ചു വന്നോളൂ, ഞാൻ വെക്കാറുണ്ട് എപ്പോഴും. ഇന്ന് വൈകിപ്പോയി.
1: ഇന്ന് വൈകിപ്പോയി. അപ്പൊ ഗെയിം ഒന്നും കേട്ടിട്ടുണ്ടാവൂലല്ലോ. മനസ്സിലായില്ല. അപ്പൊ നമുക്ക് അക്ഷരം കൊടുക്കാല്ലേ? മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ അക്ഷരം തരും. അപ്പൊ ഏതാ ഗെയിം എന്ന് പറയട്ടെ. ഞാനൊരു അക്ഷരം പറയും, ആ അക്ഷരത്തിൽ മാത്രം ഉത്തരം എനിക്ക് കിട്ടണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ അക്ഷരത്തിൽ മാത്രമുള്ള ഉത്തരം കിട്ടണം.
3: അക്ഷരം വെച്ച് തുടങ്ങണം ചേച്ചി, ഉത്തരങ്ങൾ അക്ഷരം വെച്ച്
1: തുടങ്ങണം. അതായത് ഇപ്പൊ ഞാൻ കാവച്ചാണ് പറയണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം കാവച്ചിട്ട് മറുപടി പറയണം.
3: അതിപ്പോ നുണയാവാ. ഇപ്പൊ ചേച്ചിയുടെ പേരെന്നാന്ന് ചോദിക്കണെങ്കില് ചേച്ചിക്ക് കാവച്ച് കമലാക്ഷി എന്നോ
1: അങ്ങനെയൊക്കെ പറയാം. അതായത് സത്യസന്ധമായ ഉത്തരങ്ങൾ എനിക്ക് വേണമെന്നില്ല.
3: നുണ പറഞ്ഞ ശീലമായത് കൊണ്ട് തീർച്ചയായിട്ടും നുണകൾ തന്നെ സ്വാഗതം ചെയ്യുന്നു.
1: ചോദിക്കട്ടെ, അപ്പോ തുടങ്ങട്ടെ. ആ ചോദിച്ചോ. ചോദിച്ചോ.
3: സാ സാ
1: സാ കേട്ടോ, സല്ലാപത്തിന്റെ സാ. ചോദിക്കട്ടെ,
3: ചോദ്യം ചോദിക്കണേ. വീട് എവിടെയാ ചേച്ചി? അപ്പൊ ആ വീടിപ്പൊ എന്ന് പറയണ്ട, സിംഗപ്പൂര്
1: കേട്ടോ. ഒറ്റ സായില് മാത്രമുള്ള ഉത്തരം മതി കേട്ടോ. ആ ശരി, അടുത്ത ചോദിക്കാം.
3: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് വേണ്ട.
3: ശ്രീമന്ത പുത്രൻ എന്ത് ചെയ്യുന്നു? ശ്രീമന്ത പുത്രി എന്തു ചെയ്യുന്നു?
1: ഒരു രക്ഷയില്ല. വിട്ടേക്കാം വിട്ടേക്ക വിട്ടേക്കാം, ഒരു രക്ഷയില്ല. നമുക്ക് ഇത്രയും ആലോചിക്കാനുള്ള സമയം കുറെ പേർക്ക് കൊടുത്തു, അതുകൊണ്ട് ചേച്ചിക്കും തന്നാണ്. പക്ഷെ പടപടയെന്ന് ഉത്തരം വേണം.
3: ഒരു ഒന്നോടെ ചോദിക്കും എല്ലാവർക്കും.
1: ഒരു അവസരം കൂടി കൊടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചേച്ചി ഇപ്പൊ എവിടെ പോയിട്ട് വന്നതാ? ആണ്ടാ പോയി
3: സാക്കനാട്.
1: സാക്കനാടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? സാരമില്ല കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ അടുത്ത നല്ലൊരു ഗെയിമുമായിട്ട് വരാം. അപ്പൊ ഓക്കെ.
2: സിനിമ പേര് വെച്ചിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം കിട്ടി. പറഞ്ഞു
1: രണ്ടെണ്ണം കിട്ടി. അപ്പൊ ഇത് കുറച്ച് ടഫാണ്. അതാണ് എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ ശരി,
3: ശക്തമായിട്ടിരുന്നു പ്രാവ്. അത് എനിക്കിട്ട് വരരുത്. പ്രാക്ക് അതെ അച്ചു അച്ചു അച്ചു. ചേച്ചി മറന്നു വേണ്ട പേര്.
1: ചേച്ചി ഞാനാ കേട്ടോ, ഇന്ന് ഉത്തരവാദി ഞാനാ. ഞാൻ ഏറ്റെടുക്കും.
3: പ്രാർത്ഥിക്കുമ്പോ അച്ഛനെതിരായിട്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഞാൻ. ചേച്ചി
1: ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ചേച്ചി ചെയ്യോ ചേച്ചി?

0: എന്ത് ഇവിടെ പോകുമ്പോ കുറുക്കം പിടിക്കൂന്ന് പറയേച്ചി, വീട്ടിൽ പോകുമ്പോ കുറുക്കം പിടിക്കൂന്ന്
1: എന്തൊക്കെയാ പറയുന്നുണ്ട് ചേച്ചി?
2: അങ്ങനൊന്നും
1: പറയാൻ പാടില്ല. ഗീത ചേച്ചി നല്ലൊരു റൂട്ടിൽ കൂടി പോകുന്ന ഒരാളാണ്, വെറുതെ റൂട്ട് തെറ്റിക്കാനായിട്ട് ഓരോരുത്തരും. എന്തായാലും വിളിച്ചല്ലേ സന്തോഷം ചേച്ചി, വീട്ടിലെല്ലാരോടും അന്വേഷണം പറയൂ കേട്ടോ.
0: ശരി ചേച്ചി, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ഓക്കെ ഓക്കെ ബൈ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: और अब आज की एनर्जी क्राइसिस है. ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ

0: ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കുശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവ്വീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് യുജി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
2: I think if you heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ

0: ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് പിഐബി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: കേട്ടാ, വിശക്കണമെന്ന് ഇപ്പൊ പറഞ്ഞോളൂ.
1: ആ വിശപ്പിന്റെ വിളിയാണ് കേട്ടത്, ആ വിശപ്പിന്റെ വിളിയാണ് ഇപ്പൊ കേട്ടത്.
0: ഇങ്ങനെയൊക്കെയാണല്ലേ വിളിക്കുന്നത്,
1: ഇങ്ങനെയും വിളിക്കാം.
0: രണ്ടായിരത്തി 2026 പ്രധാനമായിട്ടും ചർച്ചയായ ഒരു പരിസ്ഥിതി സംബന്ധമായ ലാബ് ഏത് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഉത്തരം
1: രണ്ടു മൂന്ന് ഉത്തരം വന്നിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ് എന്നാണ് എന്റെ വിശ്വാസം. ശരി ഉത്തരം ഒന്ന് പറയാമോ?
0: ശരി ഉത്തരം ഇതാണ്, നാഷണൽ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി
1: ഗ്രീൻ സയൻസ് ലാബ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ
0: സി എസ് ഐ ആർ എൻ പി എൽ
1: അല്ല, വന്നിട്ടില്ല
0: വന്നിട്ടില്ല. ഗ്രീൻ സയൻസ് ലാബ് ഏതാണ്ട് കറക്റ്റ്,
1: ഏതാണ്ട് കറക്റ്റാ അല്ലേ. അത് അയച്ചിരിക്കുന്നത് കെ സി ഗംഗാധരൻ കൊടുങ്ങല്ലൂരിൽ നിന്ന്.
0: വേറെ
1: ഇച്ചിരി മുമ്പുള്ള ആൻസറും കറക്റ്റ് ആയിട്ട്
0: അയച്ചായിരുന്നു.
1: അപ്പോ ഇനി ചോദ്യങ്ങളുണ്ടോ അതോ ഇനി നമ്മുടെ കോള് വെയിറ്റ് ചെയ്യാണോ? നോക്കട്ടെ, ഒരു മിനിറ്റ് ആരാ നോക്കാം. ഹലോ, അനുരാഗ്, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കുവോ? പണ്ടൊരു പ്രാവശ്യം
0: അനുരാഗ്, ഞാൻ എന്നെ എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്
1: എടുത്തിട്ടുണ്ടോ? ഒക്കത്തെടുത്തിട്ടുണ്ടോ?
0: ഒക്കത്തെടുത്തിട്ടുണ്ട് കയ്യില്.
1: ആ കടങ്കഥയാണെങ്കിൽ സ്മിത ചേച്ചി തന്നെ ആയിരിക്കും.
0: ആയിരിക്കും. ഞാൻ അനുരാഗിനോട് ഞാൻ സംസാരിച്ച
1: ആണല്ലേ. മോൻ എന്ത് ചെയ്യുന്നു?
0: മോൻ കുഞ്ഞു ക്ലാസ്സിലാ.
1: നാട്ടിൽ നിന്ന് തിരിച്ചു വരുവ. ഏത് ക്ലാസ്സിലാ?
0: സെവൻത്.
1: ഇനി ആറിലേക്ക് അല്ലേ. ഓക്കെ, പ്രോഗ്രാം നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നോ? ഗെയിം ഒക്കെ കേട്ടായിരുന്നോ? ഏത് ഗെയിമാ ഇഷ്ടപ്പെട്ടെ?
2: എനിക്ക് പറ്റിയ ഒരു ലെറ്റർ വായിക്കില്ല, എന്നിട്ട് അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അത് ഭയങ്കര ഇഷ്ടമാണോ? അപ്പൊ അത് തന്നെ ചോദിക്കാല്ലേ, കുഞ്ഞല്ലേ. നമ്മള് സാധാരണ ഇഷ്ടം എന്ന് പറയുമ്പോ നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എടുക്കാറ്. അപ്പൊ അതാ കൊച്ചു മെടുക്ക, അതുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ളത് പറഞ്ഞതാണോ? ഏ, ശരിക്കും ഇതല്ലല്ലേ ഇഷ്ടം, മറ്റതാണോ ഇഷ്ടം? ആണോ?
0: നന്നായി.
1: ആ ശരി, അപ്പോ ഒരക്ഷരം തരാം.

0: ചേച്ചി ചേച്ചിക്കിട്ട് പണി കൊടുത്തതിൽ വളരെയധികം സന്തോഷം.
1: ഒരക്ഷരം തരട്ടെ മോനെ. ഏത് അക്ഷരം കൊടുക്കാം? വാ വാ
0: വാവയല്ല
1: വാ വായ വായട വാ. പറയട്ടെ, ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. അനുരാഗ് എവിടുന്ന് വരുന്നു ഇപ്പോ?
2: ഞാൻ ഇപ്പോ വെള്ളിനേരിയിൽ നിന്ന്.
0: വെള്ളിയന്നൂര് തൃശ്ശൂര്.
1: ഇനി പറയുമ്പോ ഞാൻ പറയല്ലേ.

0: ഞാനിപ്പോ വെള്ളിയേരിയിൽ നിന്ന്.
1: വെള്ളിയേരി തൃശ്ശൂര്.
2: ആ ഇനി ഇനി പറയുമ്പോ ഞാൻ പറയല്ലേ കേട്ടോ. ആ ശരി, അടുത്ത ക്വസ്റ്റ്യനെ. മോനെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
0: ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ്.
2: ഞാൻ വേണ്ട കേട്ടോ, ഞാൻ ഇല്ലാതെ പറഞ്ഞാ മതിയേ.
0: വർക്ക് ചെയ്തോണ്ടിരിക്ക.
2: എവിടെയാ വർക്ക് ചെയ്യണേ?
1: പോയി പോയി.
2: എവിടെന്ന്?
1: പോയി. ശരിയോ?
2: വടശ്ശേരി. വടശ്ശേരി. അടുത്തിരുന്ന് ആരാ പറഞ്ഞിരുന്നത്?
1: അച്ഛൻ.
2: ആ ശരി, പോട്ടെ പോട്ടെ പോട്ടെ. അച്ഛന്റെ പേരെന്താ?
0: അച്ഛന്റെ പേര് വാളയാർ പരമശിവൻ.
1: അയ്യോ,
2: വാളയാർ പരമശിവനോ?
1: ആ സിനിമകള് കാണാറുണ്ടല്ലേ കുട്ടി.
2: അമ്മയുടെ പേരെന്താ?
0: വാസന്തി.
2: അച്ഛൻ കൊച്ചു മിടുക്കനാണല്ലോ, അവിടെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്.
1: അപ്പുറത്തെ അമ്മയുണ്ട്, അമ്മയും പറയണ്ട്.
2: അമ്മ വീട്ടിലാണോ? അപ്പൊ മോന്റെ മാത്രം ഉത്തരാണല്ലേ ഇത്. അപ്പൊ മിടുക്കനാണല്ലേ, എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്.
1: അച്ഛന്റെ പേര് വാളയാർ പരമശിവൻ.
2: ശരിക്കും അച്ഛന്റെ പേരെന്താ മോനെ?
1: സന്തോഷ് കുമാർ സി.
2: ഇത്രയും നല്ലൊരു കേട്ടു. അതെ, ഇത്രയും നല്ലൊരു പേര് വെച്ചിട്ടാണല്ലോ മോനെ. സന്തോഷ് കുമാർ. ഓക്കേ, എൻ പി ഒയിലാണോ വർക്ക് ചെയ്യുന്നത്?
1: വേറെ കൂടെ എൻ പി ഒയിൽ ജോലി ചെയ്യുന്ന ഒരാള് സംസാരിക്കുന്നത്.
2: നമ്മുടെ അയൽവാസിയാണ്. ആണോ? ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. മോന്റെ അമ്മയുണ്ട് അടുത്ത്?
0: ഇല്ല, അമ്മ ഇപ്പൊ വീട്ടിലാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോ അമ്മ വന്നില്ല.
2: ആണോ?
1: മോനെ അനിയത്തി അല്ലേ ഉള്ളേ?
0: അനിയനുണ്ട്.
1: അനിയനാണ് അല്ലേ?
2: അനിയന് എത്ര വയസ്സായി?
0: ഇപ്പൊ നാല് വയസ്സാകാൻ പോകുന്നു.
1: മൂന്നാല് വയസ്സാ?
2: മൂന്ന് നാലോ? നാല് വയസ്സ്.
1: ഗുസ്തിയുണ്ടോ? വഴക്കുണ്ടോന്നേ?
0: അവൻ നല്ല ഇടയ്ക്ക് ആവശ്യമില്ലാതെ നമ്മള് പിച്ചും വാങ്ങും അടിക്കും അതെല്ലാം ചെയ്യും.
2: കൊള്ളാലോ നമ്മുടെ ഗെയിമാ. അച്ഛൻ മോൻ തിരിച്ചു വല്ലതും കൊടുക്കാറുണ്ടോ?
1: അച്ഛൻ സമാധാന കോലുമായിട്ട് പ്രത്യക്ഷപ്പെടും.
2: ആ നമ്മള് കൊറച്ചൊക്കെ പിടിച്ചു വെക്കാം കുഞ്ഞുവാവയല്ലേ.
1: എങ്ങനെ?
2: അല്ല, അങ്ങനെയല്ല, കുട്ടികൾക്ക് നമ്മള് നല്ലത് പറഞ്ഞു കൊടുക്കണം.
1: അപ്പൊ മോനെ നല്ലത് പറഞ്ഞു കൊടുക്കാം. അച്ചിച്ചി നല്ലത് കേട്ടോ പറഞ്ഞു തന്നെ. സമാധാനം മോൻ എപ്പോഴും.
2: എന്തായാലും മോൻ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോ. അനിയനെ ഒന്ന് സ്നേഹിച്ചോ കേട്ടാ. അനിയനെ സ്നേഹിച്ച അനിയൻ തിരിച്ചു സ്നേഹിച്ചോളൂ. ആ ശരി ട്ടാ.
1: ഓക്കേടാ, ബൈ.
2: ഓക്കേ, ബൈ
0: ബൈ.
2: ഹാ, അങ്ങനെ കൊച്ചു മിടുക്കൻ പിന്നെയും എന്നെ തോപ്പിച്ചിരിക്കുന്നു.
1: ജന്മം ബാക്കി എന്നൊക്കെ.
2: ഇനിയും എന്റെ ജന്മം എന്തിനൊക്കെയോ ബാക്കി
1: ബാക്കി കിടക്കുന്നു. ചോറെണ്ണം ബാക്കി കിടക്കുന്നു.
2: ചോറെണ്ണം ബാക്കി വേണം, കാരണം വിശന്നിട്ട് പാടില്ല.
1: വിശന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ച്.
2: പണ്ട് അങ്ങനെയല്ല, വിശന്നു കഴിഞ്ഞാണല്ലോ ഒറ്റൊരു വിളിയാണ്. വിശക്കുന്നല്ലോ, വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ, ഭക്ഷണം തായോ, പൂരി മസാല കഴിച്ചോളാം, പങ്ക് ഞങ്ങൾ എടുത്തോളാം. അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ?
1: ഞാൻ കേട്ടില്ല കേട്ടോ.
2: അതായത്
1: എന്താണ്?
2: വേണ്ട, പ്രായത്തിന്റെ വേണ്ട, ഒന്നും പറയുന്നില്ല. സമയം 7 മണി കഴിഞ്ഞ 52:37 ആയിട്ടുണ്ട്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഏതാനും സമയങ്ങൾ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഷോ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും.
2: അതെ.
1: അപ്പൊ പാട്ട് കേൾക്കാം, അതിനുശേഷം
2: നമുക്ക് വന്ന് ടാറ്റ ബേബി പറഞ്ഞിട്ട്
1: വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.

0: സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 53 സെക്കൻഡുമായിട്ടുണ്ട്.
1: അത് മിനിറ്റ് പറയുമെന്ന്?
0: ഇല്ലില്ല, അത് ഞാൻ
1: അന്വേഷിച്ച് കണ്ടു.
0: നോക്കിയിരിക്കുക അല്ലേ, കുറ്റം പറയാൻ നോക്കിയിരിക്കുക അല്ലേ, എനിക്ക് അറിയാത്. അതുകൊണ്ട് ഞാൻ വളരെ കണ്ണും
1: കേട്ടിരിക്കുള്ളൂ.
0: അപ്പൊ ഇതുവരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ കൂടെ ഉണ്ടായിരുന്നത്
1: ഞാൻ സ്മിത ബാലനും
0: ആൻഡ് അച്ചു. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്ക ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഇനി പവർ പ്ലേ ആണ്
1: നിങ്ങൾക്കൊപ്പം.
0: മിഥുൻ ഉണ്ടാവും.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങി വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിയെത്തും. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂൾ പരിസരത്തെ പുകയില നിരോധന മേഖല 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ സർക്കാരിന്റെ നയപരമായ നിലപാട് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. താമരശ്ശേരി ചുരത്തിൽ വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നതിനാൽ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഭാരമേറിയ വാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. ന്യൂസ് റെയിൻബോ.

പറയുന്ന സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് എനിക്കിന്ന് പറയാനായിട്ടുണ്ട്. യെസ്, വെൽക്കം ടു ദി ഷോ എഫ് എം റെയിൻബോയിൽ. ഇത് സ്പോർട്സിനെ ചങ്കലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവരുന്ന ഷോയ്ക്ക് നമ്മൾ ഇവിടെ ഏറ്റവും സൂപ്പറായിട്ട് തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം. വിസിൽ അടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അന്നത്തെ പവർ പ്ലേ കൂടെ ഞാൻ മിഥുൻ. യെസ്, അപ്പോ സ്പോർട്സ് ലോകത്തെ സൂപ്പർ സ്റ്റാർസ് ഒരുപാടുണ്ട്. അവരെ നമ്മൾ അറിയാണ്ട് അവരുടെ ഫാൻ ആയി മാറുന്നുണ്ട്. അപ്പൊ തുൾസി കുമാർ പാടിയിട്ടുള്ള പാട്ടാണ് ഇപ്പൊ അങ്ങോട്ട് കേട്ടത്. ഏക് പഹേലി ലീല സിനിമയിലെ പാട്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞത്. സ്പോർട്സ് ലോകത്തെ ഭൂതഭാവി വർത്തമാനങ്ങൾ ഒക്കെ ഇന്ത്യയിലേക്ക്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യമുണ്ട്, ഫ്യൂച്ചറിലെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ ഇന്നിരുന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. സോ എന്തായാലും ചൂട് കാലത്തിൽ നിന്നും മാറിയിട്ട് അവിടെ ഇവിടെ ഒക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നു. ഇന്ന് പകല് കംപ്ലീറ്റ് നമുക്ക് മഴയൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ മൺസൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ വരും എന്നൊക്കെയാണ് പറയുന്നത്. 26-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ റെഡിയാണ് അങ്ങോട്ട് പെയ്യാനെന്നാണ് മഴ പറയണത്. ഏതായാലും ഇവിടെ നമുക്ക് സ്പോർട്സ് ലോകത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളുടെ ഒരു ഒഴുക്കാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് സ്പോർട്സ് ലോകത്ത് എന്തൊക്കെ നടന്നു, ഇപ്പോൾ എന്ത് നടക്കുന്നു, ഇനി എന്തൊക്കെ നടക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് സംസാരിക്കാൻ പോവാണ്. KKR വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. എന്നാൽ അവിടെ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നുമില്ല. ഇനി പ്രതീക്ഷയില്ലാത്ത ടീമുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സീസൺ ഏറ്റവും ബ്യൂട്ടിഫുള്ളി ആയിട്ട് എൻഡ് ചെയ്യാന്നുള്ള. അപ്പം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എന്തിനാണ് കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എൻഡ് ചെയ്യുക, അടുത്ത സീസണിലേക്ക് നന്നായിട്ട് വരിക. LSG ആണെങ്കിലും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ലക്നൌ സൂപ്പർ ജെയിൻ ചെന്നൈ സൂപ്പർ കിങ്സ്, നമ്മുടെ സ്വന്തം ടീമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ്, കാരണം അവിടെ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്. സോ ഇന്നലെ LSG ഒരു കളി കളിച്ചു, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ നമ്മൾ തോറ്റു ചെന്നൈ സൂപ്പർ കിങ്സ്. IPLന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മംഗള ഏറ്റെങ്കിൽ പോലും അവർക്കവിടെ ചാൻസസ് ഉണ്ട്, ഇഷ്ടം പോലെ ചാൻസസ് അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. സോ ഗുജറാത്ത് ടൈറ്റൻസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പ്ലേ ഓഫിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ KKRനെതിരെ ഉള്ള കളിയിൽ ഇപ്പോൾ നോക്കിയാൽ KKR 7.5 ഓവേഴ്സിൽ 84-1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇന്ന് GT won the toss and they decided to bowl first. അതാണ് ഒരു സിറ്റുവേഷൻ. ആൻഡ് KKR 84-1 ഇപ്പോൾ നിലവിലെ സ്കോർ. അജിങ്ക്യ രഹാനെയാണ് 14 റൺസ് എടുത്ത് പുറത്തായത്. ഫിൻ അലൻ 51 റൺസുമായിട്ട് അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ കൂടെ അങ്കുഷ് രഘുവംശിയും ബാറ്റ് ചെയ്യുന്നുണ്ട് 16 റൺസുമായിട്ട്. ഇപ്പോൾ അതാണ് IPLന്റെ ലൈവ് ആയിട്ടുള്ള ഹാലത്ത് ഒരു അപ്ഡേറ്റ് അങ്ങ് തരാനായിട്ടുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പവർ പ്ലേയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണമെന്ന് നോക്കാം. Today's power play highlights. യെസ്, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി പറയുക എന്നുള്ളതാണ് പവർ പ്ലേ ഹൈലൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പറയുന്നത് തായ്ലാന്റ് ഓപ്പൺ 2026 ബാഡ്മിന്റണിലെ തന്നെ ഒരു വിശേഷമാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തായ്ലാന്റ് ഓപ്പണിൽ നമുക്ക് സിംഗിൾസിലെ പ്രതീക്ഷകൾ കഴിഞ്ഞെങ്കിലും ഡബിൾസിൽ നമ്മുടെ സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി സഖ്യം അവർ ഫൈനലിലേക്ക് വന്നിട്ടുണ്ട്. മലേഷ്യൻ പേരിനെ തോൽപ്പിച്ചുകൊണ്ടാണ് 3 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിൽ മലേഷ്യൻ പേരിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി. ഇതിനു മുമ്പ് നമുക്കറിയാം 2019 2024 തായ്ലാന്റ് ഓപ്പൺ സീരീസ് കിരീടം നേടിയെടുത്ത നമ്മുടെ സ്വന്തം ഡബിൾസിലെ വിശ്വസ്ത സഖ്യമായ സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി സഖ്യം അങ്ങനെ തായ്ലാന്റ് ഓപ്പണിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ആണ് അത് സംഭവിച്ചത്. സോ അത് ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് പറയുന്നുണ്ട്. യെസ് ബാഴ്സലോണ ആരാധകരെ, നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വളരെ സന്തോഷം. ഓൾറെഡി അറിയായിരുന്നു നമുക്ക് ബാഴ്സലോണ തന്നെയാണ് ലാലീഗയിൽ കിരീടം ഉറപ്പിക്കും എന്നുള്ള കുറച്ച് നാളായിട്ട്. കാരണം റയൽ മാഡ്രിഡുമായിട്ടുള്ള ഗോൾ ആ ഒരു പോയിന്റിന്റെ ഒക്കെ ഡിഫറൻസ് വന്നിട്ട് 10-14 സമയത്താണ് കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം നടന്നത്. ആ പോരാട്ടത്തിൽ നമ്മൾ കണ്ടു ബാഴ്സലോണ ജയിക്കുന്നത് 2-0. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ അങ്ങനെ ലാലീഗയുടെ ആ ഒരു ടൈറ്റിൽ അങ്ങ് തൂക്കിയിട്ടുണ്ട്.

സോ ഇനി അങ്ങോട്ട് ലീഗുകളുടെ ഒക്കെ ടൈറ്റിൽ തൂക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്നൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ ചാൻസ് സിറ്റിക്ക് ഉണ്ടെന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ വെറുതെ കണക്കുകളിൽ. സോ ആസ്നൽ അവിടെ കപ്പ് തൂക്കാനുള്ള ഒരുക്കത്തിലേക്ക് വരുന്നുണ്ട്. ഫ്രഞ്ച് ലീഗിൽ പി എസ് ജി 5 തവണയും കപ്പ് തൂക്കിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ നാട്ടിലെ ലീഗുകൾ, നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ലീഗുകളുടെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഐ എസ് എൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ടീം അത്യാവശ്യം പഴയ ആ ഒരു ഇതൊക്കെ മറന്നിട്ട് സീസൺ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ എൻഡ് ചെയ്യാനുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദൻസുമായിട്ട് ഉള്ള കളിയിൽ ഒരു ഗോളിന് പിന്നിട്ടതിന് ശേഷം 3 ഗോളിന് തിരിച്ചടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മത്സരത്തിൽ തിരിച്ചു വന്ന ഒരു കാഴ്ചയുണ്ടായി. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് നമ്മൾ പവർ പ്ലേയിൽ സംസാരിക്കും. അപ്പോൾ തന്നെ ഓഫ്കോഴ്സ് ഐ പി എല്ലിന്റെ ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഐ പി എല്ലുകളിൽ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഫോർ ദാറ്റ് ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷനിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ മ്യൂസിക്കലി യുവേഴ്സ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

അങ്ങ് ഫ്രാൻസിൽ PSG തൂക്കിയിട്ടുണ്ട്. യെസ്, അതുപോലെ തന്നെ അങ്ങ് സ്പെയിനിൽ ബാഴ്സലോണ തൂക്കിയിട്ടുണ്ട്. ബാഴ്സലോണ തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ നാട്ടിലെ ലീഗുകളിലൊക്കെ തന്നെ കപ്പുകൾ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് FM റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പവർ പ്ലേ. സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന കുറെ അധികം അച്ചാമാര് ഇവിടെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് വന്നു നിൽക്കുന്ന ഷോ ആണ് ഇത്. ആൻഡ് നമ്മൾ തൂക്കിയ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പറയാനായിട്ടുണ്ട്. സോ അതിലേക്കുള്ള വഴിക്ക് മുന്നോടിയായിട്ട് IPL കിരീടം തൂക്കാനായിട്ടുള്ള സാധ്യതകളിലേക്ക് ആ ഒരു ടീമുകളുടെ

എണ്ണത്തിലേക്കുള്ള ചുരുക്കം ആ ടീമുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേ ഓഫിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ കെ കെ ആർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പൊ ഗുജറാത്ത് ടൈറ്റൻസ് ഓൾമോസ്റ്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഈ കളി ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കയറി പോകാനുള്ള ഒരു അവസരമാണ്. സോ അതുകൊണ്ട് തന്നെ ജി ടി എന്തായാലും നല്ല രീതിക്ക് കളിക്കും എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും കെ കെ ആർ ഇപ്പോ 10 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ 116 റൺസിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ന്യൂസിലാൻഡ് താരം ഫിൻ അലൻ ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ഐ പി എൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് ഏതായിരുന്നു മാച്ച് എന്നൊക്കെ ഓർക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാട്ടോ. സോ ഇപ്പൊ കളി നടക്കുന്നുണ്ട്, ഫിൻ അലന്റെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. 28 പന്തിലാണ് 71 റൺസ്. ഇതിൽ തന്നെ 7 സിക്സറുകൾ ഇതിനകം പരത്തിയിട്ടുണ്ട്. ആൻഡ് അത് സ്ട്രൈക്ക് റേറ്റ് ഈസ് 253, അതാണ് സ്ട്രൈക്ക് റേറ്റ് വന്നേക്കുന്നത്. സോ ഇന്ന് കെ കെ ആർ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് കളിക്കുക, അതൊക്കെയാണ് ഇപ്പൊ പോയിന്റ് ടേബിളിൽ ബോട്ടം കിടക്കുന്ന ആൾക്കാർക്ക് ചെയ്യാനുള്ളത്. അതിപ്പോ ഏത് ലീഗ് ആണെങ്കിലും അങ്ങനെ ആണ്. സപ്പോലും ഐ പി എല്ലിന്റെ വിശേഷം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കപ്പ് തൂക്കാനുള്ള സാധ്യത അത് നിലവിലുള്ള 7 ടീമുകൾക്ക്, അതായത് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും അതിന്റെ സാധ്യതകളില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ടോപ്പിൽ നിൽക്കുന്ന 7 ടീം, അങ്ങ് ബാംഗ്ലൂരു മുതൽ ഇങ്ങോട്ടേക്ക് ഈസ്റ്റ് ബംഗാളാണ് മോഹൻ ബഗാനും മുംബൈ സിറ്റിക്കും ജംഷഡ്പൂരിനും പഞ്ചാബിനും ടു ഗോവ വരെ, ഈ 7 ടീമിനും അവിടെ ഈക്വൽ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട് അവിടെ പ്ലേ ഓഫ് കളിക്കാൻ, അല്ലെങ്കിൽ കപ്പ് തൂക്കാനുള്ള ചാൻസ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. സോ നോക്കിയാൽ നമുക്കറിയാം ബാംഗ്ലൂർ 23 പോയിന്റ് ആണ് ടോപ്പിൽ വരുന്നതെങ്കിൽ ഈസ്റ്റ് ബംഗാൾ 22 പോയിന്റ്. ഈസ്റ്റ് ബംഗാൾ ഒരു രക്ഷയില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ഏറ്റവും താഴെ കിടന്ന ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അവർ ഈ പ്രാവശ്യത്തെ കളി അങ്ങനത്തെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്ലെയറിന്റെ ആണ് ഒരു ബലത്തിലാണ് ടോപ്പ് സ്കോറായിട്ട് ഇസേകാരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ അടിച്ച് കസറുന്നുണ്ട്. സോ നോക്കിയാലേ നമുക്ക് 7 ടീമുകൾക്ക് അവിടെ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. സോ ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ കുറച്ച് കളികളിൽ നമ്മൾ ജയിച്ചു കയറിയത് ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് മൊത്തത്തിൽ ഇമ്പ്രൂവ് ആയി ഇപ്പോഴൊരു ടീമിനൊക്കെ പോലെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കപ്പിന്റെ കാര്യം അവിടെ നിൽക്കുമ്പോഴും നമുക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളപ്പോഴും മറ്റു ടീമുകളുടെ സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. തുടക്കത്തിലെ ആ ഒരു ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന 7 ടീമുകൾക്ക് അവിടെ ചാൻസസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഒഡീഷ വേഴ്സസ് പഞ്ചാബ് എഫ് സി മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് 0-0 നിൽക്കുന്നത്. 2 ടീമുകളും ഹാഫ് ടൈമിനുള്ളിൽ തന്നെ ഒന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. സോ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിലെ നമുക്കറിയാവുന്നതാണ്, പഞ്ചാബ് എഫ് സി 6-ാമത്തെ പൊസിഷനിലുള്ള ടീമാണ്. ഒഡീഷയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ചാൻസ് ഒന്നുമില്ല. പക്ഷെ പഞ്ചാബ് എഫ് സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഐ എസ് എല്ലിന്റെ വിശേഷം. ഐ പി എല്ലിലെ വിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നേരെ ഈ ക്രിക്കറ്റ് ഫുട്ബോളിൽ നിന്ന് നേരെ മാറിയിട്ട് ബാഡ്മിന്റൺ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ തായ്ലൻഡ് ഓപ്പൺ നടന്നുകൊണ്ടിരിക്കണ്ടേ, തായ്ലൻഡ് ഓപ്പണിന്റെ കാര്യത്തിൽ ഫൈനൽ റൗണ്ടിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തായ്ലൻഡ് ഓപ്പണിൽ നമ്മളെ ഒരു ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂയിൽ എന്താണ് നമുക്ക് സന്തോഷിക്കാനായിട്ട്, നമ്മുടെ പി വി സിന്ധു ഒക്കെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയായിരുന്നു, പക്ഷെ അതിനുശേഷം പിന്നീട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. പക്ഷെ നമ്മൾക്ക് സന്തോഷിക്കാനായിട്ടുള്ളത് മെൻസ് ഡബിൾസിൽ നമുക്കറിയാം നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള ജോഡിയാണ് സാത്വിക് സൈരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. അവർ ഫൈനലിലേക്ക് വന്നിട്ടുണ്ട്. അവരെ വേൾഡ് നമ്പർ 4 ആണെന്ന് നമുക്കറിയാം. 2019 2024 തായ്ലൻഡ് ഓപ്പൺ കിരീടം നേടിയ ആൾക്കാരാണ്. അവരിന്ന് മലേഷ്യൻ പേരായിട്ടുള്ള ഗോസെ ആൻഡ് നൂർ ഇസുദ്ദീൻ സഖ്യത്തിനെ 19-21, അതായത് ആദ്യത്തെ സെറ്റ് നമ്മൾ കയ്യിൽ നിന്ന് പോയെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റുകൾ ജയിച്ചുകൊണ്ട് 22-20, 21-16 ജയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫൈനലിലേക്ക് കളിക്കാനായിട്ടുള്ള യോഗ്യത നേടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തായ്ലൻഡ് ഓപ്പണിൽ വീണ്ടും നമ്മുടെ ഡബിൾസ് സഖ്യം പോയിട്ട് ഒരു 3-ാമത്തെ ട്രോഫി നേടിയാൽ അതിനകത്ത് ഒട്ടും അതിശയോക്തിയില്ല. കാരണം നമുക്ക് ഈ കപ്പൊക്കെ നേരത്തെ കിട്ടി പരിചയമുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ മലേഷ്യൻ ജോഡികളെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറയാൻ പറ്റില്ല, 82 മിനിറ്റോളം എടുത്തിട്ടാണ് ആ ഒരു കളി ഫിനിഷ് ചെയ്യുന്നത്. ആൻഡ് പി വി സിന്ധുവിനെ തോൽപ്പിച്ചത് യമാഗുച്ചിയാണ്. അക്കാനെ യമാഗുച്ചി ജപ്പാൻകാരിയാണ്. ഇതിനു മുമ്പ് പലപ്പോഴും സിന്ധുവും യമാഗുച്ചിയും തമ്മിലുള്ള മത്സരങ്ങൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ കണ്ടിട്ടുള്ളതാണ്. സോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവിടെ ഫസ്റ്റ് സെറ്റ് നമ്മൾ അവര് തോറ്റതിന് ശേഷം, അതായത് അക്കാനെ യമാഗുച്ചി തോറ്റതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്. 21-18, 21-15 പി വി സിന്ധുവിനെ തോൽപ്പിച്ചുകൊണ്ട് അക്കാനെ യമാഗുച്ചി ജപ്പാൻകാരി അങ്ങനെ അവിടെ ജയിക്കുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് തായ്ലൻഡ് ഓപ്പണിന്റെ പരിസര പ്രദേശങ്ങളും തരാനായിട്ടുള്ളത്. സോ നമ്മളിങ്ങനെ ലോകത്തെമ്പാടുമുള്ള സ്പോർട്സ് ഇവന്റ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്തതായിട്ട് എവിടെ പോകാന്നുള്ളത് രണ്ട് പാട്ടുകൾ കേട്ടുകൊണ്ട് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ ഐ പി എല്ലിലെ വിശേഷങ്ങൾ പറയുന്നു, ഐ എസ് എല്ലിലെ വിശേഷങ്ങൾ പറയുന്നു, അതിനുശേഷം നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. എഫ് എം റെയിൻബോയില് ലോകോത്തര സ്പോർട്സ് ഇവന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് കൂടെ ഉള്ള എന്റെ പേര് മിഥുൻ. സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ.

വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഖലി ബലി ഹോ ഗയാ ഹേ ദിൽ എന്ന് വേണേ പറയാം. സഞ്ജയ് ലീല ബൻസാലി ഇതുപോലെ പാട്ട് കമ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. ശിവം പത്തക് ലീഡ് ചെയ്തുള്ള സോങ് ആണ് പത്മാവതിലെ പാട്ട്. മാത്രമല്ല രൺവീർ സിംഗ് അങ്ങോട്ട് നിറഞ്ഞ് ഒരു പരിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തകർത്താടിയിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞത്. എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ ആണ്. പവർ പ്ലേ സ്പോർട്സ് ലോകത്തെ ഏറ്റവും കിടിലൻ ട്രെൻഡിങ് ആയിട്ടുള്ള ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമുണ്ടല്ലേ. ഏതായാലും നമ്മൾ നടന്ന കാര്യത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കെ കെ ആർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഈ ഒരു മാച്ചിൽ കെ കെ ആർ ഇപ്പോൾ 2 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 163 എത്തിയിട്ടുണ്ട്. 13.2 ഓവേഴ്സിലാണ് റൺ റേറ്റ് വന്നിട്ട് നോക്കിയ 12.23 12 റൺസിന് മേലെ റൺ റേറ്റും ഉണ്ട്. ഇതിനൊക്കെ കാരണക്കാരനായ മനുഷ്യൻ ഫിൻ അലൻ ആണ്. ഫിൻ അലൻ 93 റൺസാണ് ഇന്ന് 35 പന്തിൽ 265 സ്ട്രൈക്ക് റേറ്റ് വെച്ച് അടിച്ച്

ശ്രയിക്കുന്നത്. സോ നല്ലൊരു സ്കോർ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിക്കറ്റ്സ് ഇൻ ഹാൻഡാണ്, നോക്കിയ രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കളി നമുക്ക് അവരുടെ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ഒരു മാച്ചാണെങ്കിൽ കെ കെആറിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിധ ഉറപ്പിക്കലും ഇല്ലാത്ത, എന്നാൽ അവർക്ക് അഭിമാനമായിട്ട് ലാസ്റ്റ് കളികളെല്ലാം ജയിക്കാനുള്ളൊരു ചാൻസാണ്. അതാണ് നമുക്കിപ്പോൾ പോയിന്റ് ടേബിൾ വെച്ച് പറയുമ്പോഴത്തേക്കും പറയാനായിട്ടുള്ളത്. ജി ടി ആൻഡ് ആർ സി ബി 16 പോയിന്റ് ഈച്ചാണ്, 12 മാച്ച് കഴിയുമ്പോഴത്തേക്കും. സോ നമ്മള് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു തോൽവി ഉണ്ടായി, ഇന്നലെ ഒരു തോൽവി വന്നതോടുകൂടി തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റെന്ന് പറഞ്ഞാൽ പോലും ഇനിയും അവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചാൻസ് അവിടെയുണ്ട്, കാരണം ഇനിയുള്ള രണ്ട് മാച്ചുകൾ ജയിക്കുകയും മറ്റ് ടീമുകളുടെ ഒക്കെ റിസൾട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ ഒരു മാച്ച് തോറ്റാൽ പോലും മറ്റ് മത്സരങ്ങളുടെ സാധ്യതകൾ വെച്ചിട്ട് പോലും ചാൻസസ് ഉണ്ട്. അപ്പൊ ചാൻസ് അവൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ അവിടെ ഇപ്പോൾ കെ കെ ആറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹോപ്പുകൾക്കൊന്നും വലിയ പ്രതീക്ഷ ഇനിയും അവിടെ നിലവില്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം 11 മാച്ച് കഴിഞ്ഞത് 12th മാച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ, ഞാൻ പറഞ്ഞിരുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്തും നമ്മൾ സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം നടന്നു അവിടെ ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇനി ബാഴ്സലോണയിലേക്ക് ഒന്ന് വണ്ടി കയറുകയാണ്. സോ ബാഴ്സലോണ അങ്ങനെ ലാ ലീഗ ടൈറ്റിൽ തൂക്കി തൂക്കി, മീൻസ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ലയണൽ മെസ്സിയും നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ കളി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹാരം ഉണ്ടായിരുന്നു പറഞ്ഞാലും, ഇപ്പോഴും ഈ ഒരു ഇവര് തമ്മിലുള്ള കളി എന്ന് പറഞ്ഞ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഈ ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചതോടുകൂടി, ഏകദേശം ആ ഒരു കളിയോടുകൂടി തന്നെ ഈ പ്രാവശ്യത്തെ ലാലീഗയുടെ ടൈറ്റില് ബാഴ്സലോണയ്ക്ക് തന്നെ എന്ന് ഉറപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ 2-0 റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം അതിനകത്ത് മാർക്കസിന്റെ ആണെങ്കിലും ഫെറാൻ ടോറസിന്റെ 2 ഗോളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് 2 ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതോടുകൂടി തന്നെ നമുക്കറിയാം സെക്കൻഡ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഇങ്ങനെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ബാഴ്സലോണയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ടൈറ്റിൽ. അപ്പൊ ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യുകയാണ് അവിടെ ചെയ്തത്. മൊത്തം ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 29th ടൈറ്റിലാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ടുള്ളത്. സോ ഹാൻസി ഫ്ലിക്കിന്റെ ലീഡർഷിപ്പിൽ, ഹാൻസി ഫ്ലിക്കിന്റെ ടീം അങ്ങനെ ആ ഒരു സ്ക്വാഡ് ഈ ഒരു ലാലിഗ കിരീടം നിലനിർത്തുന്നു. കഴിഞ്ഞ ഒരു 3-4 സീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോം ആണ്. അങ്ങനെ സെക്കൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബാണ് ഈ ഒരു ലാലിഗയിൽ നോക്കിക്കഴിഞ്ഞാൽ. അതിനകത്തും റയൽ മാഡ്രിഡ് ചെറിയൊരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. ടൈറ്റിൽ വിൻസിന്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിനേക്കാളും ഒരുകൂടി താഴെയാണ് നമ്മുടെ ബാഴ്സലോണ എന്നുള്ളത് മാത്രം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ. ഏതായാലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻസി ഫ്ലിക്കിനെ കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ഒരു 2025-26 സീസണിലെ ലാലിഗ ഞങ്ങൾ അങ്ങ് തൂക്കിക്കാന്ന് ബാഴ്സലോണ ഉറപ്പിച്ചു. കാരണം 14 പോയിന്റ് ഡിഫറൻസ് തന്നെ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇനി മത്സരങ്ങൾ ബാലൻസ് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കാര്യത്തിൽ ടൂർണമെന്റ് കാര്യത്തിൽ തീരുമാനമായി. സെയിം ആണ് ഫ്രാൻസിലെ PSG, അവരുടെ 5th അവിടെ ഫ്രാൻസിലൊന്നും PSG എതിരെ ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 5 സീസണായിട്ട് PSG ആണ് കപ്പടിക്കുന്നത്. അപ്പൊ കളികൾ ഇനിയും അവിടെ ബാക്കിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഫ്രാൻസിലെ ലീഗ് 1 PSG കപ്പ് തൂക്കിയിട്ടുണ്ട്. സോ അവിടെ അപ്പൊ 2 സ്ഥലങ്ങളിൽ തീരുമാനമായേക്കാണല്ലേ. സ്പെയിനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അവിടുത്തെ ലീഗുകളിലൊക്കെ ആരാണ് ജയിച്ചത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിയാൽ നമുക്കറിയാം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവിടെ ആർസനൽ തന്നെ കപ്പ് തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 36 കളികൾ വീതം ആർസനലിനെയും കഴിഞ്ഞു, സിറ്റിയുടെയും കഴിഞ്ഞു. അതില് സിറ്റിക്ക് 77 പോയിന്റ് ആണ് ഉള്ളത്, ആർസനലിന് 79 പോയിന്റ് ആണ്. 2 പോയിന്റിന്റെ ഡിഫറൻസ് അവിടെ നിൽക്കുന്നുണ്ട്. സോ ഇനിയുള്ള 2 കളി ആർസനൽ, അത് ബേൺലിക്കെതിരെയും ക്രിസ്റ്റൽ പാലസിനെതിരാണ്. ഈ 2 കളിയും അവർ ജയിച്ചു കഴിഞ്ഞാൽ സിറ്റി ജയിച്ചോ ഇല്ലയോ എന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് മറ്റു ടീമുകളുടെ സിറ്റിയുടെ കളി കഴിഞ്ഞോ സിറ്റി ജയിച്ചോ എന്നൊന്നും അന്വേഷിക്കാതെ പാട്ടും പാടി കപ്പ് തൂക്കാം. എന്നാൽ ആർസനൽ എവിടെയെങ്കിലും ഒന്ന് പിഴയ്ക്കുകയും സിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ അടുത്ത 2 കളി ജയിക്കുകയും ഗോൾ ഡിഫറൻസ് ഒക്കെ മറികടക്കുകയും ചെയ്തെങ്കിൽ മാത്രം സിറ്റിക്ക് കപ്പ് നേടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ ഫോം വെച്ചിട്ടും പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ആർസനൽ അടുത്ത 2 കളിയും ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണാനായിട്ട് പോകുന്നത്.
അതാണ് അവിടെ പോസിബിലിറ്റി മാക്സിമം. എങ്കിൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും ഇവിടെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ആസനൽ നെക്സ്റ്റ് രണ്ട് കളിയിൽ ഏതെങ്കിലും ഒരു ടീമോ ഒന്നും മറിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് സിറ്റിക്ക് ഗുണമാവും. സോ ഇതുവരെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു മാക്സിമം ചാൻസ് അവിടെ ആസനലിന് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഈ ലീഗുകളുടെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമുക്കിനി അടുത്ത ട്രാക്കുകളിലേക്ക് പോകാൻ നേരം തന്നെയാണ്. എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പവർ പ്ലേ ആണ്. അപ്പോൾ പവർ പ്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് 26

ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകണം. അപ്പൊ 26 ദിവസവും കൂടെ കഴിഞ്ഞാൽ സ്പോർട്സ് ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ നമ്മുടെ പവർപ്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് കമന്റ് ഇടാനായിട്ട് ശ്രമിക്കുക. ആകാശവാണി FM റെയിൻബോ കൊച്ചിയുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ. അതിനകത്ത് നമ്മളൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിന്റെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, എന്താണ് 26 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്പോർട്സ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ നമുക്ക് അടുത്ത ട്രാക്കുകളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് FM റെയിൻബോ മ്യൂസിക്കിൽ.

വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ് സോങ് ഫ്രം ദ മൂവി വേട്ടക്കാരൻ. വേട്ടക്കാരൻ സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം എന്താണ് വേട്ടക്കാരൻ സിനിമ എന്നുള്ളത്. യെസ്, ഇപ്പൊ ഇവിടെ ബൌളേഴ്സിന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൻ അലൻ ആയിരുന്നു. യെസ്, ഐ പി എല്ലില് ഇന്ന് കെ കെ ആർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഈ മത്സരത്തില് ഇനി ടൈറ്റിൽ എത്തിപ്പിടിക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് പറ്റും, പക്ഷെ കെ കെ ആറിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തായി. പക്ഷേ അവർക്ക് കളി തീരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സീസൺ അവസാനിപ്പിക്കുക. സോ ഈ ഒരു കളി നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെ കെ ആർ. യെസ്, 194-2 ആണ്, 15.5 ഓവേഴ്സ് കഴിയുമ്പോഴത്തേക്കും. ഫിൻ അലൻ 35 പന്തിൽ 93 റൺസാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അങ്ക്രിഷ് രഘുവംശി, ഇന്ന് രഘുവംശി നല്ല പെർഫോമൻസ് ആണ് എന്ന് പറയുമ്പോൾ 45 റൺസിലേക്ക് എത്തിയിട്ടുണ്ട്. കാമറൂൺ ഗ്രീൻ വന്നിട്ട് നല്ല പെച്ചക്ക അടിയടിയിരിക്കുന്നുണ്ട്, 3 സിക്സറുകൾ ഇതുവരെ അടിച്ചിട്ടുണ്ട്. 16 പന്തിൽ 33 റൺസ് ആയിട്ടുണ്ട് കാമറൂൺ ഗ്രീൻ. ജസ് അതാണ് ഐ പി എല്ലിന്റെ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരവസ്ഥ. ആൻഡ് ഇന്നലത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് LSG. അപ്പൊ ഇന്നലത്തെ കളി കൂടെ അങ്ങ് അടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ രാജസ്ഥാൻ റോയൽസിനെയൊക്കെ കാരണം കുറച്ചും കൂടെ ഒരു നല്ല ഒരു ചാൻസ് നമുക്ക് കിട്ടിയേനെ. ഇതിപ്പോ രാജസ്ഥാൻ റോയൽസിന് ഒരു കളി കൂടുതലുണ്ട്, നമുക്ക് പ്ലേ ഓഫിനൊരു തടസ്സമായിട്ട് ഇനി ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്ന തൊട്ടടുത്ത ടീം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ആണ്. ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതിന് 187 റൺസ് ആണ് നേടാനായിട്ട് സാധിച്ചത്. LSG ടോസ് കിട്ടിയതിനു ശേഷം അവർ CSK ബാറ്റിംഗ് അയക്കായിരുന്നു. സോ 187 എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മള് ശിവൻ ദൂബെയുടെ ഒരു കിടിലും ക്യാമിയ റോളൊക്കെ കണ്ടായിരുന്നു, അവസാനത്തെ ഓവറൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ആൻഡ് കാർത്തിക് ശർമ്മയുടെ 71, സഞ്ജു സാംസന് പ്രത്യേകിച്ച് ഇന്നലെ ഒരു തുടക്കത്തിന് ശേഷം ഒരു നല്ല 3-4 നമ്മൾ ഫസ്റ്റ് ഓവറിലൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് 20 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. സോ അവിടെ നമ്മൾ സഞ്ജു അങ്ങോട്ട് ഒരുപാട് വലിയ സ്കോറിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ടീമും വലിയൊരു സ്കോറിലേക്ക് പോകില്ല എന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു സീസണിൽ ഉടനീളം ചെന്നൈ സൂപ്പർ കിങ്സിന്. അപ്പോൾ ഋതുരാജ് ആണെങ്കിലും നന്നായിട്ട് കളിച്ചില്ല, 13 റൺസ് എടുത്തുള്ളൂ. അപ്പോൾ അവിടെ കാർത്തിക് ശർമ്മന്റെ 71 റൺസാണ് ഒരു നിർണായക ഇന്നിംഗ്സായി മാറി. അവസാനം ശിവൻ ദുബെയുടെ ഒരു ക്യാമിയോയും കൂടെ ചേർന്നപ്പോഴാണ് 187 എത്തിയത്. ഈ സീസണിൽ തുടർച്ചയായിട്ട് ബ്രവിസിന് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ഈ സീസണിൽ ഒരിക്കൽ പോലും ഒരു ബ്രവിസിന്റെ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്നലെ ബ്രവിസ് 25 റൺസ് 16 പന്തുകൾ നേടിയത്, അത് പോരാ അല്ലെ. നമ്മളൊക്കെ CSK ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബ്രവിസിൽ നിന്നും അങ്ങനെ ഒരു ഇന്നിംഗ്സ് അല്ല പ്രതീക്ഷിച്ചത്. ആൻഡ് തിരിച്ചു വന്നിട്ട് LSG ഒരു ബാറ്റിംഗ് കാണാം. അവിടെ മിച്ചൽ മാർഷ് ഒരു രക്ഷയില്ലാത്ത ഇന്നിംഗ്സ് ആണ് കളിച്ചത്. 38 ബോളുകളാണ് 90 റൺസ് നേടിയത്, അതിനകത്ത് 7 സിക്സറുകളുണ്ട്, 9-4 ഉണ്ട്. അപ്പൊ മിച്ചൽ മാർഷിന്റെ ആ ഒരു ഇന്നിംഗ്സ്, ഒരു ഓവറിൽ കാമ്പോജിനെ 4 സിക്സറുകൾ അടിപ്പിച്ചാണ് അടിച്ചത്. അപ്പൊ അവിടെ തന്നെ കളി തിരിച്ചെന്നുള്ളതാണ് സർ. അപ്പോൾ മിച്ചൽ മാർഷിനെ പോലെ ഒരു പ്ലെയർ വന്നിട്ട് ഒരു ഓവറിൽ ഒരു ബോളറിനെ ഡോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ ആ കളി അവിടെ തീർന്നു എന്നുള്ളതാണ്. സോ അവര് 188 വെറും 16.4 ഓവറിൽ 7 വിക്കറ്റ് ബാക്കി നിൽക്കുകയും ജയിക്കുന്നതാണ്. അപ്പൊ LSG

സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ യാതൊരു ഗുണവുമില്ല അവർ ജയിച്ചുകൊണ്ടെന്ന് പറഞ്ഞാലും. അവർ ഈ ഒരു ഐ പി എല്ലിന്റെ സീസൺ നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ മാത്രമാണ് ഇവരൊക്കെ കൊണ്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇവര് പലപ്പോഴും മെയിൻ ആയിട്ടുള്ള ടീമുകളുടെ വഴിമുടക്കിയായിട്ട് നിൽക്കുകയാണെന്ന് പറയാം. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ കഴിഞ്ഞ ദിവസം ജയിക്കുന്നുണ്ട് പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സ് ഒരു ഈ സീസണിന്റെ തുടക്കത്തിൽ എല്ലാ കളിയും ജയിച്ച് ജയിച്ച് ജയിച്ച് അൺബീറ്റൻ ആയിട്ട് പോയി കണ്ടത് ടീം കഴിഞ്ഞ ലാസ്റ്റ് 5 കളി അടുപ്പിച്ചു തോറ്റുപോയി. അപ്പൊ അതാണ് ഈ ഒരു ഐ പി എൽ സീസണിൽ ഫസ്റ്റിലെ നന്നായി കളിച്ച പല ടീമുകളും അവസാനമായപ്പോഴത്തേക്ക് അവരുടെ പല പോരായ്മകളും എക്സ്പോസ്ഡ് ആയിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഈ സീസണിലെ മറ്റൊരു കാര്യം. അപ്പൊ ഏതായാലും നമുക്ക് ഇനി തുടർന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വഴിയെ നോക്കാം. ആൻഡ് നമ്മള് ഇനി അങ്ങോട്ട് 26 ദിവസമേ ഉള്ളൂ കേട്ടോ. 26 ദിവസം എന്താണുള്ളത്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള 26 ദിവസത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ അതിനെ മുന്നോടിയായിട്ട് പല ടീമുകളും അവരുടെ ടീമൊക്കെ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ഇടയിലാണ് നമ്മുടെ ഫ്രഞ്ച് ടീമിന്റെ, അതായത് ഫ്രാൻസ്, കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അവിടെ ഒരു ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് പോലെ കൃത്യമായിട്ട് തന്നെ മെസ്സിക്ക് ഒരു കപ്പ് കിട്ടണമെന്നുള്ള നമ്മുടെ ആരാധകർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് ഫ്രാൻസിന്റെ ഹൃദയത്തിന് വേദന ഏൽപ്പിച്ചുകൊണ്ടാണ് അന്ന് കഴിഞ്ഞ വർഷം ആ ഒരു വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുവന്നത്. സോ ഈ സീസണിൽ എങ്ങനെയെങ്കിലും കപ്പ് തിരിച്ചു പിടിക്കണം. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ കുറെ ആയിട്ട് നമുക്ക് എപ്പോഴും ദിദിയർ ദശാംസ് എന്ന് പറയുന്ന കോച്ച്, അദ്ദേഹം നമ്മൾ വേൾഡ് കപ്പ് കാണുമ്പോൾ ഇപ്പോഴും പുള്ളി തന്നെ ഫ്രാൻസിന്റെ കോച്ചായിട്ട് അദ്ദേഹത്തിന് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ടീം പെർഫോം ചെയ്യുന്നു, സെമി ഫൈനൽ എന്തെങ്കിലുമൊക്കെ ഉറപ്പിച്ചിട്ടാണ് പോകുള്ളൂ. പക്ഷെ കപ്പ് മാത്രം കഴിഞ്ഞ സീസണിൽ കിട്ടിയില്ല, അത് തിരിച്ചെടുക്കണം. അതിന് മുന്നത്തെ സീസണിൽ കപ്പ് അടിച്ചതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് അർജന്റീനക്ക് കൊടുത്തിട്ട് വീണ്ടും കപ്പെടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇതിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും കിലിയൻ എംബാപ്പെ തന്നെ നയിക്കുമെന്നാണ് അറിയാനായിട്ട് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് റയൽ മാഡ്രിഡിനുമായിട്ടുള്ള ഒരു പ്രശ്നം, എംബാപ്പയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ക്ലബ് ഫുട്ബോളാണ്, ടീമിലേക്ക് വരുമ്പോൾ നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ എംബാപ്പെ അങ്ങനെ കളിക്കുന്ന നല്ല രീതിയിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇപ്പം തന്നെ നമുക്ക് ഫ്രാൻസിന് വേണ്ടി 56 ഗോളുകളാണ് എംബാപ്പെ നേടിയിട്ടുള്ളത്. അപ്പം ജിറൂഡ് ആണ് പുള്ളിനേക്കാളും കൂടുതൽ സ്കോർ ഫ്രാൻസിന് വേണ്ടി അടിച്ചിട്ടുള്ളത്, 57 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ സീസണിൽ ഈ അപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് ഇപ്പോൾ വന്നതാണ്. അതിന് മുന്നേ പി എസ് ജിക്ക് വേണ്ടി കളിച്ചപ്പോഴും ഈ പി എസ് ജിക്ക് കളിച്ച സമയത്തെല്ലാം എംബാപ്പെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാത്രമല്ല ബയൺ മ്യൂണിക്ക് എന്നുള്ള ഒലീസ് ആണെങ്കിലും ദൂയൊക്കെ ടീമിലേക്ക് വരുന്നുണ്ട്. സോ അതായാലും ടീമിന് എന്തായാലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തായാലും ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് എംബാപ്പയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഏതായാലും ലൂക്കാസ് ഫെർണാണ്ടസ് ആണെങ്കിലും എൻകാള കാണ്ടയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ടീമിലുണ്ട്. സോ അതായാലും ഫ്രാൻസിന്റെ നല്ലൊരു ഒരു സൗന്ദര്യം നൽകുന്ന ഒരു ഫുട്ബോൾ മത്സരങ്ങളും അവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വരുന്ന ഫിഫ വേൾഡ് കപ്പിൽ. അപ്പോൾ ഏതായാലും ഫ്രാൻസിന്റെ ടീം പ്രഖ്യാപിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഷോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിരിക്കും. അടുത്ത ആഴ്ച ഇതുപോലെ സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് പവർ പ്ലേ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. ഫോർ ദാറ്റ് ജസ്റ്റ് ഏറ്റ് ഡോണ്ട് എഫ് എം റെയിൻബോ ഇത്ര നേരം കൂടി ഉണ്ടായിരുന്നതിന്റെ പേര് മിഥുൻ. ഞാൻ ഇനി അങ്ങോട്ട് 9 തൊട്ട് ഹൈ വോൾട്ടേജ് എനർജറ്റിക് പാട്ടുകളുടെ ഒരു മ്യൂസിക്കൽ എക്സ്ട്രാ വകൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി വരുന്നത് അങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് പോകുന്നത് ഹൈ വോൾട്ടേജ് പാട്ടുകളും ആയിട്ട് ഇനി സാറ്റർഡേ നൈറ്റ് ഫീവർ ആണ്. ഫോർ ദാറ്റ് ജസ്റ്റ് സ്റ്റേ ട്യൂൺ ടു എഫ് എം റെയിൻബോ 9 മണിക്ക് ശേഷമായിരിക്കും. അപ്പൊ അതിനുമ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ.

0: നടാ
1: വൺ ലാസ്റ്റ് ഡാൻസ്
0: ഓക്കേടാ പോടേ.
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

Welcome to the club.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അല്പസമയത്തിനകം നമുക്ക് കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിലും. സ്റ്റേ ട്യൂൺഡ്.